रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്.
4: സുഖമാണി നില.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: ലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
2: The crown of Indian land, Jammu and Kashmir, is known for its breathtaking landscapes, often described as Gar Firdaus Bar Rue Zameen Ast, Hami Asto, Hami Asto, Hami Asto. If there is a heaven on earth, it's here, it's here, it's here.
0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
3: Radio Suno 91.7 FM. Qatar's favorite radio station.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

Breakfast Happiness Frequency. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഡൊമിനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സ്നോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്.
2: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുടുംബത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഒരു പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അബിനും അന്നാറോസും. അന്നാറോസ് എന്ന മോളുടെ ലൈഫിലെ കുറച്ചധികം കാര്യങ്ങളാണ് അബിൻ വളരെ വിശദമായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുകയും അവരുടെ വീഡിയോസിന് വലിയൊരു റെസ്പോൺസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അബിൻ ഒരു പേരന്റിംഗ് കോച്ചായിട്ടും അങ്ങനെ പല സെഷൻസും പേരൻസിനും കുട്ടികൾക്കും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അബിനാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്മാർട്ട് ടോക്കിൽ. അബിൻ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. എപ്പം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാം ആക്സിഡന്റലി സംഭവിച്ചതാണോ അതോ വീഡിയോസ് ഇടാം എന്ന് പറയുന്ന ആ ഒരു ധാരണയോടുകൂടി തുടങ്ങിയതാണോ?
3: ശരിക്കും ഒരു 5 മാസം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പം, ഞാനൊരു 10 വർഷമായിട്ട് ഈ ആഫ്രിക്ക, തായ്ലൻഡ് അതുപോലെ ഒരു രാജ്യങ്ങളിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് കിട്ടിയ കുറെ ഒരു ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും അതുകൊണ്ടൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു പേരന്റിങ് എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നതും. അപ്പൊ നമുക്ക് വീഡിയോ ഇത് സംഭവം അതിനെ കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെ ഇത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ഇതിനോട് കമന്റ് ചെയ്യുമെന്നൊക്കെ, അതാണ് ഇതിന്റെ ഒരു ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം എന്റെ വീട്ടിലിരുന്ന് എന്റെ കൊച്ചിനെ ഞാൻ ഈ കാര്യം പഠിപ്പിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്റെ സൊസൈറ്റീനെയും കൂടെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ബോധവൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് ഞാൻ നോക്കുമ്പോൾ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കാര്യം നടക്കില്ല, ആരും നമ്മൾ ലിസൺ ചെയ്യാല. നമുക്കൊരു ഒരു എന്നാ പറയണ്ടേ, പേരന്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലൂടെ കൊച്ചിലൂടെ ഈ ഒരു അറിവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ട്രെൻഡ് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിള്ളേരിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും, അത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. നമ്മുടെ ഒരു കുടുംബത്ത് മാത്രം നമ്മൾ നിൽക്കാതെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു എന്നാ പറയണ്ടത് ഫാമിലി കണ്ടന്റ് എന്ന് പോലും നമുക്ക് പറയത്തില്ല. എങ്ങനെ ഒരു കൊച്ചു ഒരു കുട്ടീനെ നമുക്ക് ഇങ്ങനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ലോകം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ള ഒരു ചിന്ത നമ്മളിങ്ങനെ തുടങ്ങിയത്.
2: പല എക്സ്പീരിയൻസുകളും നിങ്ങൾ വീഡിയോസിൽ ഇടാറുണ്ട്. ഇപ്പൊ എന്തായാലും കൃഷി റിലേറ്റഡ് കാര്യങ്ങൾ പലപ്പോഴും പല പേരന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ച് ആളുകളൊക്കെ പറയാറുണ്ട്, കുട്ടികളെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ എവിടുന്ന് വന്നു. ഇപ്പം അരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളത് കുട്ടികൾ അറിയണം. ഒരു പാക്കറ്റിൽ വന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്കും കുട്ടികൾ ഈ റൂട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
3: ശരിക്കും ഞാൻ പറഞ്ഞത് കുട്ടികൾ റൂട്ട് ഇതൊക്കെ അവരിൽ നിന്ന് തന്നെ വരേണ്ട കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഒരു റിലേറ്റീവ്സിനെ പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അവിടെ ചെന്നപ്പോ അവരൊക്കെ അവിടെ തയ്യൽ മെഷീൻ ഉണ്ട്. ഈ കുട്ടി തയ്യൽ മെഷീനെ കയറിയിരുന്നു, അത് അന്നാറോസ് ആയതുകൊണ്ടും ഞാൻ അതിനെ നോ പറയാത്തതുകൊണ്ടും അവരും നോ പറഞ്ഞില്ല. അപ്പൊ സംഭവിച്ചത് അവളവിടെ ഒന്നും നോക്കിയില്ല, അവിടെ ഒരു കാന്ത വിരിപ്പുണ്ടായിരുന്നു, അത് ഈ തയ്യൽ മെഷീനുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ കാന്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പഠിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഈ റൂട്ട് നമ്മൾ പഠിപ്പിക്കാനും നിൽക്കേണ്ട, പക്ഷെ അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിക്കാനുള്ള സംഭവം നമ്മൾ ചെയ്യണം. അവരത് തന്നെ മനസ്സിലാക്കിക്കോളും. ഇനി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറത്തായിട്ട് ദേ ഹാവ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോൾ അവർ ചോദ്യം ചോദിക്കും അന്നേരം നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇന്ന് ഈ കുട്ടി അന്നാറോസ് ഇങ്ങനെ തയ്യൽ മെഷീന്റെ അവിടെ പോയിരുന്നു, തയ്യൽ മെഷീന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, ആരും നോ പറഞ്ഞില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു എന്നാ പറയേണ്ട ഒരു സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡേഞ്ചർ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവരുതെന്നും അവളുടെ കുഞ്ഞു മനസ്സിനറിയാം. അപ്പൊ അതുകൊണ്ട് സൂചി അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും അവള് പോയില്ല, മറിച്ച് കുറച്ച് പഴയ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് അത്രയും സംഭവത്തിലൂടെ ഒരു 10-20-30 മിനിറ്റോളം ഈ കുട്ടി അവിടെ സ്പെൻഡ് ചെയ്തു. സമയമായപ്പോ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ചേച്ചി കുറച്ച് പഴന്തുണികളെല്ലാം കൂടെ പൊതിഞ്ഞ് അതിന്റെ കൂടുതൽ 2 കാമ്പും 2-3 സൂചി എല്ലാം കൂടെ വെച്ച് ഇവളുടെ കൈ കൊടുക്കുകയും ചെയ്തു. പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പഠിപ്പിക്കരുത്, പക്ഷേ നമ്മൾ അതിന്റെ സമീപത്ത് ഇവരെ കൊണ്ടുപോകണം. ഇവരതൊക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബാക്കി അവരും ഒരു ഇൻഡിവിജ്വൽ അല്ലേ, അവർക്കും ഇതിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അറിയണമെന്ന് ആഗ്രഹമുള്ള ഇതിനോട് താല്പര്യമുള്ളവര് ഇതിനെ കുറിച്ച് അറിഞ്ഞ് അതിൽ ഗ്രോ ചെയ്തോളും. പക്ഷേ നമ്മൾ ബോധപൂർവം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പം അവർക്കും അതിനോട് താല്പര്യം കാണുകയാണ്. ദേ വിൽ ബി റിയലി ഡീമോട്ടിവേറ്റഡ് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം.
2: ഏത് സ്റ്റേജ് മുതൽ കുട്ടികളെ നമ്മൾ ഈ തരത്തിലേക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങണം?
3: ശരിക്കും ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞാൽ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ലിസണിങ് കപ്പാസിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില് കുറയുന്ന കാലഘട്ടമാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വയസ്സിനൊക്കെ ഉള്ളിൽ തന്നെ അത് ഞാൻ പറയുമ്പം ഐ ഹാവ് ടു ബി വെരി താങ്ക്ഫുൾ ടു മൈ വൈഫ് മരിയ.
2: മോളുടെ ഒരു വീഡിയോ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് മോളുടെ കേക്കോ ആയിട്ട് എല്ലാവരുടെ അടിയിലേക്ക് പോകുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. ഈ ഷെയറിംഗ് മെന്റാലിറ്റിയും കുട്ടികളും തമ്മിലുള്ള ഒരു കണക്ഷൻ.
3: എന്റെ ഫാദറും മദറും ഞങ്ങളൊരു ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരിങ്ങനെ പറയും ഒരു ചെറിയൊരു ചോക്ലേറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു പീസ കിട്ടി കഴിയുമ്പോൾ മോള് മുഴുവൻ തിന്നോ എന്ന് പറയും. അപ്പൊ എനിക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവരെന്റെ പേരന്റ്സ് ആണ്. ഞാനിനി അവരെ കറക്റ്റ് ചെയ്തുമ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷ് വരണ്ട. എങ്ങനെ ഇവരെ കൺവിൻസ് ചെയ്യിക്കണം എന്റെ പേരന്റ്സിനെ ഈ ഷെയറിങ്ങിന്റെ ഒരു ബ്യൂട്ടി? അപ്പം അവരെ ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്കും വാച്ച് ചെയ്യാവുന്ന കാര്യത്തിൽ ഓക്കെ ആക്കി. അങ്ങനെയാണ് ഷെയറിംഗ് എന്ന് പറഞ്ഞ കാര്യത്തെ കൂടെ തന്നെ ഇങ്ങനെ പല സാധനങ്ങൾ ചെയ്തു. അങ്ങനെ വന്നതിൽ ഒരു ടോപ്പിക്കാണ് ഈ കൊച്ചൊരു ദിവസം കേക്ക് കൊടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് നമ്മളറിയാതെ വീട്ടിന്റെ ഒരു കൾച്ചർ ആയിരിക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അന്നാ റോസ്, കാരണം അവളെ നമ്മൾ ഞങ്ങളൊരു വീടിന്റെ ഒരു അവസ്ഥ വെച്ച് ട്രെയിൻ ചെയ്ത് വേറെ തരവായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയി ഇത് വരുന്നു. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നിനോട് ഒരു അമിതമായിട്ടുള്ള ഇവർക്ക് ഇവരുടെ ഇമോഷനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണേ പോലും അന്നാ റോസിന്റെ അനിയത്തി നോവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവൾ എടുക്കുന്ന ചിലപ്പോൾ ഒരു 30 seconds ടു ഒരു 1 minute ഒക്കെ എടുക്കും. അതുവരെ റിമൈനിങ് പീസ് ഇസ് സേഫ് ഇൻ ഹെർ ഹാൻഡ്. അപ്പൊ ഞാനത് അതൊക്കെ ഞാൻ കണ്ട് മനസ്സാക്കിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ് ഒരു പരിധി വരെ നമ്മുടെ ആൾക്കാർ. കാരണം നമ്മൾ അവരെ ഒരിക്കലും ഒരു കാര്യത്തിലും ട്രെയിൻ ചെയ്തിട്ടില്ല. അത് ദേഷ്യം വരുമ്പോഴാണേലും സങ്കടം വരുമ്പോഴാണേലും ഒരു ഇമോഷനും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പിള്ളേരെ പ്രാപ്തരാകാത്തതിന്റെ കാരണം ഈ ഷെയറിങ് അല്ലെങ്കിൽ എന്നാ പറയേണ്ട ഒന്ന് ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെറുപ്പത്തില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ അതിൽ നിന്ന് ബോധപൂർവ്വം കൊച്ചിന് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. കാരണം ഈ ഷെയറിങ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ആ ഷെയറിങ്ങിന്റെ വീഡിയോ ഇട്ടപ്പോ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തു, അവസാനം അവക്കൊന്നും കിട്ടിയില്ല, അത് മോശമല്ലേ, കുഞ്ഞു കൊച്ചല്ലേ, ഇത്രമാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ? പക്ഷെ അതിന്റെ അകത്തൊരു ശരിക്കുള്ള കാര്യമാണ് അറിയോ, ഈ ഷെയർ ചെയ്ത് കഴിയുമ്പം ഷെയർ ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്, കിട്ടുന്നവരല്ല. അപ്പൊ ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? അവസാനം നമ്മൾ ഏറ്റവും അവസാനത്തെ ആളാവുന്നു, നമ്മൾ തഴയപ്പെട്ടു, നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാം. നമ്മൾക്ക് കിട്ടി എന്നുള്ള പറഞ്ഞ് നമ്മുടെ ലോകം ചെറുതാക്കുന്നവരപ്പുറതായിട്ട് നമുക്ക് ഒരു 5 പേരിലേക്ക് എത്താനുള്ള നമ്മുടെ ലോകത്തെ വലുതാക്കുന്ന ഒരു വലിയ പ്രോസസ് ആണ് ഷെയറിങ്.
2: ഒരുപാട് നല്ല കമന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിന് വരാറുണ്ട്. ഒരു കമന്റ് കണ്ടത് 4 വയസ്സുള്ള അന്നാറോസ് ആണ് ഇപ്പോൾ എന്റെ പാഠപുസ്തകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല കമന്റ്സ്. എത്ര നല്ല സന്ദേശമാണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നിങ്ങൾ നൽകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടോ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ഗുണകരമാകുന്നത് മാത്രം എടുക്കണം എന്നുള്ള ഒരു നല്ല ശ്രമം അതിന്റെ പിന്നിലുണ്ടോ?
3: ഞാൻ പറയാം, ആരൊക്കെ എന്നോട് പറയുമ്പോഴാണ് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആളോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളോ സോഷ്യൽ എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയെ കുറിച്ച് ABCD അറിയത്തില്ലാത്ത ഒരാളാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ ജീവിതത്തെ കാണുന്ന രീതി ഒത്തിരി മാറി. അപ്പോ ഏതൊരു കാര്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റിനെ കുറിച്ച് ശ്രദ്ധിക്കുകയല്ല, പക്ഷെ പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മള് ഒരു അവഗണിക്കപ്പെടുന്ന കാര്യമായിരിക്കാം നമുക്ക് വളരെ മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാനും പോവുകയല്ല. ഒരു ചെറിയ ചലനങ്ങൾ വരെ നമുക്ക് വലിയ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
2: അവൻ അതിൽ ഒരു കമന്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു മക്കളെ എത്തിക്കേണ്ട ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പം എന്താ പറയുക, ഒരു കപ്പ എടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിലോ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ. ശരിക്കും ഇതൊക്കെ ഡയറക്റ്റ് കാണുന്നതിന്റെ ഒരു ഗുണം എന്താണ്
3: എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തില് വേൾഡിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഒന്ന് ഈ കപ്പ പറിക്കുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഞാനിപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടന്റിന് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ കാര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കും, ഇല്ലെങ്കിൽ വലിയ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ സന്തോഷം പോവുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അന്നാറോസിന് സന്തോഷം കണ്ടെത്തിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ മണ്ണിര കൈ വന്ന സമയത്തായിരുന്നു. മണ്ണിര കൈ വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അത് മണ്ണിൽ 10 തവണ കാലിൽ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ കൈ വന്നാൽ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നമ്മളിൽ വരും. അപ്പം എനിക്ക് തോന്നുന്നു ചില ഇടങ്ങളിലേക്ക് നമ്മൾ പിള്ളേരെ എത്തിക്കണം, കാരണം അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യണം. കാരണം അതിപ്പോഴേ പറ്റുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തോളും.
2: അബിൻ മൈക്കിളും ഹന്നാ റോസും ഇവരുടെ വീഡിയോസ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട്. അബിനാണ് പേരന്റിംഗ് വിശേഷങ്ങളുമായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: റേഡിയോ സുനോയിൽ സ്മാർട്ട് ഹോക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അബിനാണ്. അബിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് മോളുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. മോളുടെ പേര് ഹന്ന റോസ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ വീഡിയോസ്. സ്ക്രിപ്റ്റുകൾ അധികമൊന്നും ഇല്ലാതെ ജീവിത കഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസ് ആണ് അവരുടെ ഇത്. ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അബിനാണ് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് സ്മാർട്ട് ടോക്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അബിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം ഒരു കുട്ടി ലൈബ്രറി മോൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും കുട്ടികളും ലൈബ്രറിയും അത് ഭയങ്കര കണക്ഷൻ ഉള്ള രണ്ട് കാര്യങ്ങളാണ്. കുട്ടികളെ വായനയിലേക്ക് അല്ലെങ്കിൽ പുസ്തകം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അവരിൽ അതിലേക്ക് എത്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
1: ബുക്കുകളുടെ കാര്യം ഞാൻ പറയുമ്പോൾ കഥകളെ ആർക്കും ഇഷ്ടമാണ്, അത് ഏത് പ്രായക്കാർക്കും. പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ട. ഹന്നാറോസിന് ഇപ്പൊ ആകെ ABCD മാത്രമേ അറിയത്തുള്ളൂ, കാരണം അംഗൻവാടിയിലാണ് പോകുന്നത് 4 വയസ്സ്. പക്ഷെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇന്നത് പഠിക്കണം, അംഗൻവാടിയിലെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണമെന്നൊന്നും ഞങ്ങളെ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. പക്ഷെ കുറെ പുസ്തകങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. പുസ്തകങ്ങൾ വരുന്നതനുസരിച്ച് വീടിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഞങ്ങൾ എല്ലാവരും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാ റോസം ആവുന്നതിന് മുമ്പ് ഒരു പരിധി വരെ എല്ലാവരും മൊബൈലിൽ കൂടെ ലോകത്തിൽ കൂടെ ആയിരുന്നു. നമ്മൾ വീട്ടിൽ പുസ്തകങ്ങളും വരുത്തി പിള്ളേര് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അവർക്ക് അറിയത്തില്ലേ പോലും അവരും പിന്നെ വായിക്കുന്നതായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. ഇത് നമുക്കും വേണ്ടിയിട്ട് വായിച്ചത് മാത്രമല്ല, ഇത് ആ കൊച്ചിനെയും കൂടെ ഓർത്തോണ്ടാണ്. അപ്പൊ ഞങ്ങൾ ആ ബുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അമ്മയുടെ ഉത്തരവാദിത്വമാണ് ബുക്കുകളെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇവക്കൊരു ലൈബ്രറി എന്ന് പറയുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പറയുന്നത് കഥകൾ നമുക്ക് മാതാപിതാക്കൾ ഇവരോട് സംസാരിക്കണം. സംസാരിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവര് നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയൊരു ബുക്ക് പോലത്തെ വെച്ച് പറയാനുണ്ടായുണ്ടല്ലോ അവരുടെ ഇമാജിനേഷൻ ഇങ്ങനെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ചെയ്തായിരുന്നു, ഇങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പൊ അങ്ങനെ ഒരു കഥ പറയും, ഞാൻ നോക്കുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ കഥ പറയുന്നത് അതുപോലെ ഇവളിങ്ങനെ ഇങ്ങനെ കൊണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പറയുവാണ് ചായ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിള്ളേരുടെ അടുത്ത് നമ്മൾ എന്നാ പറയേണ്ട, ചില ഈ പുസ്തകമായിട്ടിരിക്കുന്നത് റീഡിംഗ് സ്കില്ലിന്റെ അപ്പുറത്ത്, റീഡിംഗ് സ്കിൽ അവർ തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന കൂട്ടത്തിൽ വളർന്നു വരും. പക്ഷെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്നത്.
0: അതോടൊപ്പം തന്നെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സമ്മാനങ്ങൾ കൊടുക്കേണ്ടതിന്റെ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നമ്മളെ സ്ഥിരം കൊടുക്കുന്ന സമ്മാനങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള സമ്മാനങ്ങളും കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെടിയൊക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണേണ്ടതുണ്ടോ? കുട്ടികൾക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സമ്മാനങ്ങളല്ലേ അവരെ സന്തോഷിപ്പിക്കുക?
1: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം ഒരു സമൂഹം ഞങ്ങളെ കണ്ടത് അങ്ങനെയാണ്. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ല അവർ ചെടി കൊണ്ടുവരുന്നു. പക്ഷെ അവർ കൊണ്ടുവന്നപ്പം 2 ചോക്ലേറ്റ്, പിന്നെ ഡ്രോയിങ് ബുക്സ് 2 എണ്ണം, പിന്നെ കുറച്ച് കളർ പെൻസില്, ഇതെല്ലാം അവരെ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഹന്നാറോസ് ദേർ ഈസ് എ സർപ്രൈസ് വെയിറ്റിംഗ് ഫോർ യു, പ്ലീസ് കം ടു ദ കാർ എന്ന് പറഞ്ഞു. ഹന്നാറോസ് അവരെ ഇങ്ങനെ അവരുടെ പുറകെ പോയി. അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതൊന്നും എനിക്ക് വീഡിയോ, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളല്ല കേട്ടോ, ഇങ്ങനെ ഈ ഇമോഷൻസിനെയോ ഫീലിംഗ്സിനെയോ വെച്ച്. അപ്പൊ അവരത് അങ്ങോട്ട് കാറ് തുറന്നു, അവരത് കൊടുത്തു. ഹന്നാറോസ് ഭയങ്കര സർപ്രൈസിലായി, ഇതൊരു സമ്മാനമാണോ? അപ്പം തന്നെ അത് അവിടെ കൊണ്ട് നട്ടില്ല, അത് ഒരാഴ്ച അവിടെ ഇരുന്നു, അത് വാടിയപ്പോ ഹന്നാറോസ് വെള്ളം ഒഴിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പോലും ഓർത്തില്ല ഇതിങ്ങനെ ആവുമെന്ന്. പക്ഷെ നമ്മുടെ ഒരു ജീവിത രീതി കൊണ്ട് ഒരു റീഡിംഗ് ഓഫ് ദ ഓഡിയൻസ് സംഭവിച്ചതാണ് അവരാ ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നി, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ്സ് മാത്രമല്ല, അതിലേക്ക് മാത്രമായിട്ട് അവരെ നമ്മൾ ഒതുക്കുന്നത് നമ്മുടെ ഒരു ഇടുങ്ങിയ മെന്റാലിറ്റി കൊണ്ട് കൂടെയാണ്. നമുക്ക് അതിന്റെ അപ്പുറത്തേക്കായിട്ട് എന്തൊക്കെയോ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, കാരണം ഷീ റിയലി എൻജോയ് ഇട്ട്.
0: അവൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് കുട്ടികൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
1: ക്ലാസ്സുകളുടെ അപ്പുറത്തായിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് നമ്മള് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. ഹന്നാറോസിനെ ഞാൻ അങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ആക്റ്റീവ് ആക്കുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവളെ കേൾപ്പിക്കും. പുറത്തിറങ്ങിയാല് കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ എന്ന് പറഞ്ഞാല് അതാണ് പച്ച മലയാളത്തില് കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ മക്കളെ റെഡി ആക്കുക. അപ്പം നമ്മള് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തീരെ കുഞ്ഞുപിള്ളേരുടെ കാര്യത്തിലല്ല കേട്ടോ, ഒരു 5-ാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടുതൽ വരുന്ന അത്തരത്തിലേക്കുള്ള കുറച്ച് ഗ്രൂപ്പ് വർക്കുകളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിൽ ഒരു കാര്യം ചെയ്യുന്നു, അതിനുശേഷം എന്താണ് ഇതിലൂടെ അവര് മനസ്സിലാക്കിയത്, ഈ എത്ര എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയത്ത് അവർ നോട്ട് ചെയ്തതെന്ന് നമ്മൾ അവരോട് പറയുന്നു. കണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതേ ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ ഒരു ഇതേ സംഭവം ഞാൻ അഞ്ചാം ക്ലാസ്സുകാരന്റെ അടുത്ത് ചെയ്തപ്പോഴും ഒരു 63 വയസ്സുകാരന്റെ അടുത്ത് ചെയ്തപ്പോഴും അവര് രണ്ടുപേരും ലൈഫിന്റെ രണ്ട് തരത്തിലാണ് അത് അതിനെ അവർ റീഡ് ചെയ്തിരിക്കുന്നത്. കാരണം 65-കാരിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവേണ്ട സമയമുണ്ട്, 5-ാം ക്ലാസ്സുകാരിലും അത് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാന് നമ്മൾ പല സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിലുള്ള ഒരു സാധനത്തെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഒരു ട്രെയിനിങ്. പക്ഷെ അത് എങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമ്മൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിന് വലിയൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടില് ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ സ്പീക്കറിനെ തട്ടി നമുക്ക് നടക്കാൻ പറ്റുകയല്ല. ഇത് സംസാരിച്ചു കഴിഞ്ഞാലൊന്നും നമ്മൾ മോട്ടിവേറ്റ് ആകാൻ പോകുന്നില്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവണം, നമ്മുടെ സെൽഫുകൾ ആക്റ്റീവ് ആവണം. നമ്മുടെ ഉള്ളിൽ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് പഠിക്കണം. ഒരാള് വണ്ടി ഓടിക്കുന്ന പിക്ചർ കാണിച്ചു തന്നാലും വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് 10 തവണ ക്ലാസ് എടുത്താലൊന്നും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല. നമ്മൾ വണ്ടിയെ കയറി ഇരിക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചോണ്ട് അവരിൽ സംഭവിച്ച മാറ്റത്തെ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവരെ ചലഞ്ച് ചെയ്യുന്നു. അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കാര്യത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നു.
0: എവിടെയാണ് നമ്മുടെ നാട്ടിൽ? എവിടെയാണ്
1: നാട്ടില്? കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡർ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്ഥലം, ചെറുപുഴ.
0: ഓക്കെ, അപ്പൊ അവിടേക്കാണ് ആളുകൾ വരികയൊക്കെ ചെയ്യുന്നത് അല്ലേ?
1: ആ, അങ്ങോട്ടാണ് ആൾക്കാർ വരികയും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 4-5 മാസം.
0: 4-5 മാസത്തിനുള്ളിൽ സംഭവിച്ച ലൈഫിലെ മാറ്റങ്ങളാണ് ഇതൊക്കെ അല്ലേ?
1: അപ്പം എന്റെ വീഡിയോ കണ്ടാലറിയാം, 1-ാമത്തെ വീഡിയോ തൊട്ട് ഈ ഇപ്പം ചെയ്തിരിക്കുന്ന വീഡിയോ വരെ ആരും ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിച്ചു. കാരണം ഇതുവരെയായിട്ട് ആരും ചിന്തിക്കാത്ത തരത്തിലാണ് ഞാനും വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഏറ്റവും നല്ല പ്രായം ഉണ്ടല്ലോ, ഒരു 20 തൊട്ട് അല്ലെങ്കിൽ ഒരു 25 തൊട്ട് 35 വരെ നമ്മുടെ ഏറ്റവും നല്ലൊരു സമയം. ആ സമയം ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ആർക്കും പറയാൻ പറ്റാത്ത സ്റ്റോറികൾ നമുക്ക് ഉണ്ടാവണം.
0: അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു, നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, ഒപ്പം തന്നെ മോളുടെ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ വീഡിയോസ്, മോളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന വീഡിയോസ് ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
1: തീർച്ചയായിട്ടും.
0: അങ്ങനെ കുട്ടികളും പേരൻസും എങ്ങനെയായിരിക്കണം കുട്ടികളുടെ അടുത്തുള്ള ഇടപെടൽ? അവർക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും? അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പല വിഷയങ്ങളിലൂടെ ആയിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ സഞ്ചാരം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സെന്ററിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസയിലും മുന്തസയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ. റേഡിയോ സുനോ 91.7.
1: ചെന്നൈ ബീറ്റ്സ്.
2: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
3: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: ரேடியோ சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்
2: ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും കഥകളുമായിട്ട് സ്പോർട്സ് ലോകത്തുള്ള യാത്ര കൊണ്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. കൂടെ ഞാൻ അച്ചുവാണ്. ആദ്യം എവിടേക്കാണ് പോകണ്ടത്? ക്രിക്കറ്റിലേക്ക് പോകണോ, ഫുട്ബോളിലേക്ക് പോകണോ, ബാഡ്മിന്റണിലേക്ക് പോകണോ, ഹോക്കിയിലേക്ക് പോകണോ, എവിടേക്ക് പോകണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ കപ്പ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു ടീം ഇതാ പോരെ പോരെ ഇവിടേക്ക് ഓടി പോരെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്, യുഎഫ്എ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. പി എസ് ജി വീഴ്ത്തിയത് ആസ്ട്രോ വില്ലയാണ്. 2-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം അവർ നിലനിർത്തിയിരിക്കുന്നത്. സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തുന്ന രണ്ടാമത്തെ ടീം എന്ന് പറയുന്ന ഒരു നേട്ടം കൂടി പി എസ് ജി സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളോടുകൂടി സൂപ്പർ കപ്പ് സ്വന്തമാക്കുമ്പോൾ ഫ്രഞ്ച് ക്ലബ് പി എസ് ജി യൂറോപ്യൻ ഫുട്ബോളിലെ ഈ ഒരു സീസൺ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു കിരീട നേട്ടത്തോടുകൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും ആവേശത്തോടുകൂടിയാണ് പി എസ് ജിയുടെ ഈ ഒരു പുതിയ സീസൺ തുടങ്ങുന്നത്. ഓരോ സീസണിന്റെയും തുടക്കത്തിൽ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് വിജയികളും അതുപോലെ യൂറോപ്പ് ലീഗ് വിജയികളും തമ്മിൽ നടത്തുന്ന വാർഷിക മത്സരമാണ് യുഎഫ്എ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആർസെനലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് കിരീടം നിലനിർത്തിയത്. എന്തായാലും ദാ ഇവിടെ 2-1 ഒരു വിജയത്തോടുകൂടി സീസണിന്റെ തുടക്കം പി എസ് ജി ഇത്തിരി ഉഷാറാക്കി തുടങ്ങിയിട്ടുണ്ട്. മത്സരത്തിന്റെ 20-ാം മിനിറ്റിലാണ് കരുത്തിന്റെ ഷോട്ടിലൂടെ പി എസ് ജി ആദ്യം മുന്നിലെത്തിയത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് 45-ാം മിനിറ്റിൽ സമനില ഗോൾ അവർ തിരിച്ചു പിടിച്ചിരുന്നു. പക്ഷേ പിന്നീട് 2-ാം പകുതിയിൽ ആ ഒരു ഗോളോടുകൂടി ആവേശത്തോടുകൂടി പി എസ് ജി ആ ഒരു വിജയം ഉറപ്പിക്കുകയായിരുന്നു 61-ാം മിനിറ്റിൽ. എന്തായാലും പി എസ് ജി ഫാൻസിന് ഒരു ഉഷാർ മൂഡ് ഓൺ ആയിട്ട് നിൽക്കായിരിക്കും. എന്തായാലും ഉഷാർ മോഡ് ഓൺ ആയിട്ട് നിൽക്കട്ടെ. പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്കോർ ബോർഡിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. സ്പോർട്സ് ലോകത്ത് ആവേശവും ആഘോഷവും ഒക്കെ ആയിട്ട് കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ജയിച്ചവരുടെ കഥ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂട്ടുനിന്നവരുടെ കഥ അത് പലപ്പോഴും ആഘോഷിക്കപ്പെട്ടിട്ടില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. അങ്ങനെ ഒരാളുടെ കഥയാണ് പറയാനുള്ളത്. ഗ്രൗണ്ടിൽ മാന്ത്രികത കാട്ടിയ, ഇടങ്കാലുകൾ കൊണ്ട് അത്ഭുതം കാട്ടിയ ഒരു മനുഷ്യനുണ്ട്. ആ ഒരു മനുഷ്യൻ ഫുട്ബോളിൽ നേടിയെടുക്കാവുന്ന നേട്ടങ്ങളെല്ലാം നേടിയെടുത്തു. എഫ് സി ബാർസലോണ ഒരിക്കലൊരു ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത കോൺട്രാക്റ്റിൽ തുടങ്ങി ലോകത്തെ ഏറ്റവും ശക്തമായ ഫുട്ബോൾ സാമ്രാജ്യമായി വളർന്ന ഒരൊറ്റയാൾ പോരാളി, സാക്ഷാൽ ലയണൽ മെസ്സി. മെസ്സിന്റെ വിജയഗാഥകൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്, മെസ്സി എന്ന പേര് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ആഘോഷവും സന്തോഷവും ആനന്ദവും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ആ പേരിന് പിന്നിലുള്ള, ആ താരത്തിന് പിന്നിലുള്ള, അദ്ദേഹത്തിന്റെ വിജയങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊരു പേര് ഹോർഹേ മെസ്സി. ഒരു പേരിനപ്പുറം ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തിന്റെ വളർച്ചയുടെ യഥാർത്ഥ ഊർജം. അർജന്റീനയിൽ ഒരു സ്റ്റീൽ കമ്പനിയിൽ സാധാരണ ജോലി ചെയ്ത് മക്കളെയും കുടുംബത്തെയും പോറ്റിക്കൊണ്ടിരുന്ന മനുഷ്യൻ മകന് വളർച്ചയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കിയതിനു ശേഷം അവന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴികളുണ്ടെന്ന് തേടുകയാണ്. ഫുട്ബോളില് മികച്ച പ്രതിഭയും കഴിവും തെളിയിക്കുന്ന മകന്റെ കരിയറിന് പോലും ഈ ഒരു വളർച്ചാ പ്രശ്നം വലിയ വെല്ലുവിളിയാകുമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ മകനെ അർജന്റീനയുടെ ഇടങ്ങളിൽ നിന്ന് യൂറോപ്പിന്റെ വലിയ വലയങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിന്റെ പേരിൽ, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജോലി ഉപേക്ഷിക്കുന്നു, യൂറോപ്പിലേക്ക് മകനോടൊപ്പം മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ബാർസലോണയുടെ ട്രയൽസുകളിലേക്ക് ഭാഗമാകാൻ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കൊച്ചുപയ്യന്റെ പ്രതിഭ കണ്ട് ബാർസലോണ ഉൾപ്പെടെയുള്ള പല ക്ലബുകളും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ടീമിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വളർച്ചാ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള മരുന്നിന്റെ ചെലവുകൾ, മറ്റ് പലതും അവരെ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വൈകിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ വൈകിപ്പിക്കലുകൾക്കിടയിൽ മകന്റെ പ്രതിഭയിൽ 100% വിശ്വാസമുള്ള തന്ത്രശാലിയായിട്ടുള്ള ഒരച്ഛൻ എഫ് സി ബാർസലോണയെ കടുത്ത പ്രഷറിലേക്ക് എത്തിക്കുകയാണ്. ഒരു മീറ്റിംഗിൽ, ടെന്നീസ് റെസ്റ്റോറന്റ് ക്ലബിൽ നടന്ന ആ ഒരു മീറ്റിംഗിൽ ചരിത്രം എഴുതുന്നു. ഒരു ഡിസംബർ മാസം ബാർസലോണ ഒരു ടിഷ്യൂ പേപ്പറിൽ ഉറപ്പ് കൊടുക്കുന്നു, ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം ഇനി ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിരിക്കും എന്നുള്ളത്. പിന്നീട് നടന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ചരിത്രങ്ങളിൽ ഒന്നാണ്. തിരിഞ്ഞു പോലും നോക്കണ്ടാത്ത അത്ഭുതങ്ങൾ എഴുതിയ ആ ഒരു ബാലൻ, ഫുട്ബോൾ ലോകത്ത് കയറാത്ത പടികളില്ല, നേടാത്ത നേട്ടങ്ങളില്ല, കണ്ടെത്താത്ത സ്വപ്നങ്ങളില്ല. ആ നേടിയ നേട്ടങ്ങളെല്ലാം, കണ്ടെത്തിയ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു മനുഷ്യന്റെ പോരാട്ടത്തിന്റെ കൂടി ഫലമായിരുന്നു. ഹോർഹേ മെസ്സി എന്ന് പറയുന്ന ലയണൽ മെസ്സിയുടെ പിതാവ് വിട പറയുമ്പോൾ ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി ആ ഒരു പേര് കാണുന്നതും ലയണൽ മെസ്സിയുടെ ഊർജമായി നിലകൊണ്ടതുകൊണ്ട് തന്നെയാണ്. ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടുള്ള. അതിൽ തന്നെ അത് എത്രമാത്രം ഇമോഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സ്കോർ ബോർഡ് ഇന്ന് ആ ഒരു ഇമോഷണൽ ട്രാക്കിലൂടെ ഒന്ന് യാത്ര ചെയ്യുകയാണ്. അച്ഛനോടുള്ള മകന്റെ സ്നേഹവും അവിടെ വിരിഞ്ഞ കമന്റ് ബോക്സിൽ വിരിഞ്ഞ സൗഹൃദവും ഒക്കെ നമുക്കൊന്ന് സംസാരിക്കണ്ടേ. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: അച്ഛന് ഒരു മകൻ നൽകിയ കുറിപ്പാണ് ആണോ, അതോ ഒരു ഫിനാൻസ് മാനേജറിന് അദ്ദേഹത്തിന്റെ ക്ലയന്റ് നൽകിയ കുറിപ്പാണോ? ഏ, അതൊരിക്കലുമല്ല. അതോ തന്റെ കുട്ടിക്കാലത്ത് ആദ്യത്തെ ഗുരുവിന് ഒരു ശിഷ്യൻ നൽകിയ കുറിപ്പാണോ? സാക്ഷാൽ ലയണൽ മെസ്സി, ഹൊർഹെ മെസ്സി എന്ന് പറയുന്ന അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പിനെ ഒരുപാട് ഒരുപാട് ഇടങ്ങളിലൂടെ വായിക്കാം. കാരണം മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു ആ ഒരു പേര്. കരിയറിലുടനീളമുള്ള എല്ലാ അപ്പ് ആൻഡ് ഡൗൺസുകളിലും ഏറ്റവും വലിയ ഊർജ്ജവും മോട്ടിവേഷനും ഈ ഒരു പേരായിരുന്നു എന്ന് പലപ്പോഴും ഒരുപാട് തവണ പറയാൻ മടിച്ചിട്ടുമില്ല മെസ്സി. FC ബാർസലോണയിൽ ഇടം കണ്ടെത്തുന്നത് മുതൽ കരിയറിലുള്ള ഓരോ ടേണുകളിലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഹൊർഹെ മെസ്സി എന്ന് പറയുന്ന പേര് ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു, ഏറ്റവും വലിയ ശക്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം മെസ്സി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത പോസ്റ്റിലും ആ വാക്കുകളിൽ ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളിലേക്ക് പോകട്ടോ. അത്രമാത്രം ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പാ, അതായത് അച്ഛാന്ന് വിളിച്ചുകൊണ്ടുള്ളൊരു തുടക്കം. താങ്കളെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് താങ്കളെ ഇനി കാണാൻ കഴിയില്ലെന്നോ, നമ്മളിനി സംസാരിക്കില്ലെന്നോ, ഓർക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. താങ്കൾ ഒരുപാട് വേദന അനുഭവിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വേർപാട് ഒരു മോചനമാണെന്നും എനിക്കറിയാം. എങ്കിലും താങ്കൾ വളരെ നേരത്തെയാണ് പോയത്. നമുക്കൊന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആസ്വദിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഞാൻ കളിക്കണമെന്ന് താങ്കൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ആരോഗ്യനില കൂടുതൽ വഷളായി. ഒരു ടൂർണമെൻറ്റിൽ താങ്കൾ എന്നോടൊപ്പം ഉണ്ടാകാത്തത് ഇതാദ്യമായിരുന്നു. ഓരോ മത്സരം കഴിയുമ്പോഴും നിങ്ങളുടെ സന്ദേശത്തിനായി ഞാൻ കാത്തിരിക്കുകയും അതൊരുപാട് മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ആ കത്തിൽ. ഒരുപാട് മെസ്സി ആരാധകരുടെ ഹൃദയത്തിൽ ഒരു വലിയ ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ഞാൻ വെറും ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനത് ഇനിയും ഒരുപാട് കാലം തുടരുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തുടക്കം മുതൽ താങ്കൾ എൻ്റെ അരികിലുണ്ടായിരുന്നു. അവസാനത്തിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കാൻ കഴിയാതിരുന്നത്? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താമായിരുന്നില്ലേ എന്ന് അത്ര ഇമോഷണലായിട്ട് അത്ര സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛനെക്കുറിച്ചുള്ള വരികൾ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനകത്തിപ്പം സോഷ്യൽ മീഡിയയുടെ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ വരികളിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം ഫുട്ബോളിൽ നിന്ന് തന്നെ പടിയിറങ്ങുന്ന ഒരു പടിയിറക്കൽ കൂടി ആ വരികളിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് അതിൻ്റെ ഇടയിൽ വായിക്കുമ്പോൾ ഒരുപാട് പേര്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്നേഹം നിറഞ്ഞൊരു അച്ഛന് മകൻ എഴുതുന്ന, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ നിന്ന ഫിനാൻസ് മാനേജറിന്, അതിലുമെല്ലാം അപ്പുറം ആദ്യത്തെ ഗുരുവിന് എല്ലാം നൽകുന്ന ഒരു ട്രിബ്യൂട്ടായിരുന്നു ആ കത്ത്. ആ കത്തിലുള്ള ഏറ്റവും മനോഹാരിത ആ കത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞ സ്നേഹമാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു തണുപ്പ് നൽകിയത്. കാരണം ഫാൻസൊക്കെ ഒരുപാട് തല്ലുകൂടുന്ന, ഫാൻസിലേക്ക് ഒരുപാട് വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്ന രണ്ട് പേരുകൾ സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. ഒരുപാട് സ്നേഹത്തോടുകൂടി ലയണൽ മെസ്സിക്ക് ആദ്യത്തെ ആലിംഗനവുമായി ഓടിയെത്തിയ പേരുകളിലൊന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ മെസ്സിയുടെ അച്ഛനോടുള്ള സ്നേഹക്കുറിപ്പിൻ്റെ ആദ്യ മറുപടികളിലൊന്ന് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ. സൗഹൃദങ്ങൾ അങ്ങനെയാണ്, എല്ലാ ഇടങ്ങളിലും കൂടെ നിൽക്കുന്നിടത്താണ്. വഴക്കുകളും ഫൈറ്റുകളും ഫാൻ ഫൈറ്റുകളും ഒക്കെ നിൽക്കുന്നതിടയിലും ചില സൗഹൃദങ്ങളുടെ മനോഹാരിത കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഹൊർഹെ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തെ ഇതിഹാസമാക്കിയ മനുഷ്യന് ആദരാഞ്ജലികൾ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം.
1: ചെന്നൈ ബീറ്റ്സ്.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: As

0: ആക്ഷൻ
1: ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
5: Hi, this is Pearly Mani.
6: You're listening to Radio Suno 91.7.

ക്രിക്കറ്റിലെ ഗോട്ട് ആരാണ്? അമ്പോ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്നോട് വളരെ സിമ്പിളായിട്ട് പറയും ഇത് ഭയങ്കര എളുപ്പമാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരൊന്നും ഒരു സംശയമില്ലാതെ, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരല്ല ലോക ക്രിക്കറ്റിന്റെ ആരാധകർ ഒരു സംശയമില്ലാതെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയില്ലേ, ഇല്ലേ? പറയുമായിരിക്കോ? വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. അത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക് അല്ല. ക്രിക്കറ്റിൽ സച്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലോകത്തിന്റെ വികാരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ബ്രിട്ടീഷ് റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബാറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാക്ക് കാലീസിന്റെ പേരുകൂടെ അവിടെ ചേർത്ത് വായിക്കണ്ടേ എന്നൊരു ചോദ്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ചോദ്യമൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ലോക ക്രിക്കറ്റിലെ ഗോട്ടുകളെ കുറിച്ചായിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ച ഇതിഹാസ താരങ്ങൾ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന് നമുക്കൊരു സംശയമില്ലാണ്ട് പറയാൻ പറ്റുന്ന കുറച്ച് ഇതിഹാസങ്ങളെ കുറിച്ചിട്ട്. ഈ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഒരു പക്ഷെ പറയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും സാർ ഡൊണാൾഡ് ബ്രാഡ്മാൻ. റെക്കോർഡുകളൊക്കെ തൻ്റെ പേരിലേക്ക് എഴുതി ചേർത്ത് പല ബാറ്റ്സ്മാന്മാരുടെയും ഏറ്റവും വലിയ റോൾ മോഡലായി ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേര്. 1928 മുതൽ 48 വരെ നീണ്ടു നിന്നിട്ടുള്ള 20 വർഷത്തെ കരിയർ. അതിനകത്ത് 52 ഇന്റർനാഷണൽ മാച്ചുകളിൽ മാത്രമാണ് അദ്ദേഹം ഭാഗമായിട്ടുള്ളത്. പക്ഷെ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ചരിത്രം എഴുതിയ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ മാനങ്ങൾ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത് എപ്പോഴും നമുക്ക് ഒരൊറ്റ പേരെ പറയാനുണ്ടാവും, സച്ചിൻ ടെണ്ടുൽക്കർ. ഇത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്ന് വേർതിരിച്ച് പറയല്ല, കാലഘട്ടം അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. 664 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് 89 മുതൽ 2013 വരെ ഒരു വലിയ കാലയളവിൽ ലോക ക്രിക്കറ്റ് അടക്കി ഭരിച്ചിരുന്ന ഒരു പേര്. മൂന്നാമത് ഉറപ്പായിട്ടും ജാക്ക് കാലീസിന്റെ പേര് തന്നെ പറയേണ്ടി വരും. 519 ഇന്റർനാഷണൽ മത്സരങ്ങളാണ്. 95 തൊട്ട് 2014 വരെ നീണ്ടുനിന്ന വലിയൊരു കരിയറാണ്. ബാറ്റിംഗിലും ബൗളിങ്ങിലുമൊക്കെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു ഇതിഹാസമാണ്. സോ സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. പിന്നീട് ഷെയ്ൻ വോൺ എന്ന് പറയുന്ന ഒരു സ്പിൻ മാന്ത്രികന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. 339 മത്സരങ്ങളാണ്. 92 മുതൽ 2007 വരെയുള്ള കാലയളവിൽ ക്രിക്കറ്റിൽ അവിസ്മരണീയമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരാൾ. മുത്തയ്യ മുരളീധരനിലേക്ക് എത്തണം, ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഒക്കെ വിക്കറ്റുകൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള ഒരാൾ. സർ വിവ് റിച്ചാർഡ്സിനെ നമുക്ക് മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. വെസ്റ്റ് ഇൻഡീസിൽ ചരിത്രങ്ങൾ എഴുതിയ 308 മത്സരങ്ങളുടെ ഭാഗമാണ്. 74 മുതൽ 91 വരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേര്. ബ്രയൻ ലാറ എന്ന് പറയുന്ന ഇതിഹാസത്തെ മറക്കാൻ പറ്റുമോ? റിക്കി പോണ്ടിങ്ങിനെ മറക്കാൻ പറ്റുമോ? ഇനി മോഡേൺ ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ ഫിറ്റ്നസ് കൾച്ചർ മാറ്റി എഴുതിയ വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കൂൾ ക്യാപ്റ്റനായിട്ടുള്ള സാക്ഷാൽ MSD ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഗോഡ് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കോ. ഗോട്ട് എന്ന് ക്രിക്കറ്റിൽ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു പേര് അതാരുടേതാണ്? ഇവിടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ക്രിക്കറ്റ് ലോകത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ച വിട പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുപാട് സ്നേഹത്തോടുകൂടി യാത്രയിച്ചിട്ടുള്ളൊരു ഇതിഹാസം എന്ന് തന്നെ പറയാം. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ അവിസ്മരണീയമായ കുറെ നേട്ടങ്ങളിൽ ഇന്ത്യയുടെ നട്ടലായി മാറി നിന്നിട്ടുള്ള ഒരു പേര് സാക്ഷാൽ അജിങ്ക്യ റഹാനെ. എന്തായാലും റഹാനെ ക്രിക്കറ്റ് പ്രേക്ഷകർ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ വലിയ രീതിയിൽ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം ക്രിക്കറ്റിനോട് ചേർന്ന് തന്നെയായിരിക്കും റഹാനെ ഇനിയും കളിക്കളത്തിൽ തുടരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ റഹാനെ അവരുടെ ഒരു കമന്റേറ്ററിന്റെ റോളിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്കായി 85 ടെസ്റ്റുകളിൽ നിന്ന് ഏകദേശം 40 റൺസ് ആവറേജിൽ 5077 റൺസ് നേടിയിട്ടുള്ള റഹാനയുടെ പേരിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും ഒക്കെ ഉണ്ട്. എന്തായാലും 21 സീസണിൽ ഓസ്ട്രേലിയയോട് ടെസ്റ്റ് പരമ്പര വിജയം നേടി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വരെ റഹാനെയായിരുന്നു. ആ ഒരു സീസണിൽ ആദ്യ മത്സരങ്ങൾ കഴിഞ്ഞ് വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ടീമിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ഗാബയിൽ ചരിത്ര വിജയമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരാൾ ദൈനി കമന്റേറ്ററായിട്ടും അതുപോലെ എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചറിൽ പരിശീലകൻ ഉൾപ്പെടെയുള്ള റോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും അജിങ്ക്യ റഹാനെ എന്ന് പറയുന്ന ഒരു പുതിയ കമന്റേറ്ററെ കൂടെ ക്രിക്കറ്റ് ലോകം കാണാൻ വേണ്ടിയിട്ടുമാണ് കാത്തിരുന്ന് കാണാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സ്നോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. ഇനി ഒരു തീപ്പൊരു ബാറ്റർ നേരുന്ന പൊന്നും വിലയെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള താരങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ വരും. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള താരങ്ങൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് ടീം, സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും. ഈ ഒരു കാലയളവിൽ നോക്കിയാൽ പോലും വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം ഇങ്ങനെ ഉയർന്നുയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ബ്രാൻഡ് മൂല്യങ്ങളിൽ പുതിയ ചരിത്രം എഴുതാനും പുതിയ കഥകൾ എഴുതാനും പുതു പുത്തൻ കഥകൾ പറഞ്ഞു തരാനും ഒരാളിങ്ങനെ ഉഷാറായിട്ട് തീപ്പൊരിയായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരാളുടെ പേരാണ് വൈഭവ് സൂര്യവംശി. എൻ്റെ അമ്മോ, വൈഭവിന്റെ ബ്രാൻഡ് വാല്യൂ ആണ് കുതിച്ചു ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. 1.1 crore രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം വൈഭവിന് വേണ്ടിയിട്ട് പല ബ്രാൻഡുകളും വലിയ രീതിയിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വൈഭവിനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ബ്രാൻഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ പല ടീമുകളും അല്ലെങ്കിൽ പല ബ്രാൻഡുകളും തയ്യാറാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 7 to 10 crore വരെ വരുമാനം ബ്രാൻഡ് റവന്യൂ വഴി തന്നെ വൈഭവിന് ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ഐ പി എൽ സാലറി, മാച്ച് ഫീ, ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രതിഫലം, പരസ്യ വരുമാനം ഒക്കെ ചേർത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നിലവിൽ വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞൊരു 15 years ക്രിക്കറ്റിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാറ്റ് സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വർഷത്തേക്ക് വലിയൊരു എമൗണ്ടാണ് നിലവിൽ എസ് എസ് സിയിൽ നിന്ന് വൈഭവിന് കിട്ടുന്നത്. ഒരു താരത്തിന്റെ സ്റ്റാർ വാല്യൂ ഉയരുമ്പോൾ അത് പരസ്യ വരുമാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചുറ്റും ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടർ കിഡാണ് ഒരു പക്ഷേ ക്രിക്കറ്റ് ലോകം ഇനി ഭരിക്കാൻ സാധ്യതയുള്ള ഒരു പേരായിട്ട് ലോകം കാണുന്നൊരു പേരാണ്. സോ വൈഭവനെ ആ രീതിയിലാണ് നിലവിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ സെലിബ്രേഷൻസ് വലിയ രീതിയിൽ പ്രഷറാകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈഭവും ഫാമിലിയും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. വലിയ രീതിയിൽ പരസ്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഗെയിമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നിലവിൽ വൈഭവനുള്ളതെന്ന് തന്നെയാണ്. വൈഭവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ട്. അങ്ങനെ തന്നെ പോകട്ടെ, ക്രിക്കറ്റിൽ വീണ്ടും ചരിത്രം എഴുതാൻ ഈ 15 years കഴിയട്ടെ. പ്രായം മുന്നേറുന്നതനുസരിച്ച് ആ ഒരു പോരാട്ടങ്ങൾ മുന്നോട്ട് കുതിക്കട്ടെ അല്ലേ. ഇവിടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
2: Uttar Pradesh, one of the seven wonders of the world, Taj Mahal is Uttar Pradesh's most prized possession. This state is the birthplace of literary legends. Kabir Das, Sur Das, Prem Chand are all Uttar Pradesh's creation.
0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
3: Radio Suno. Radio Suno. 91.7 FM.
4: Qatar's favorite radio station.
5: Favorite radio station.
6: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
7: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
6: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
7: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
6: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
7: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ചവരാണ് ഇവരെ. പേടിയോടുകൂടി നോക്കിക്കണ്ട ഒരുപാട് ഒരുപാട് ടീമുകൾ ഉണ്ടാവും. വെട്ടിക്കെട്ടുകാരുള്ള, വെടിക്കെട്ട് വേഗതക്കാരുള്ള, അങ്ങനെ എല്ലാം കൊണ്ടും അപകടകാരികളായിട്ടുള്ള ഒരു ടീം. പക്ഷെ ഇവർക്കിപ്പോ എന്താ പറ്റുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തേക്ക് പോകുമ്പോൾ 2027 ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ആദ്യത്തെ 10 ടീമുകൾ യോഗ്യത നേടുന്നു. ഡയറക്റ്റ് യോഗ്യത നേടിയ ടീമുകളാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി പല ടീമുകളും ക്വാളിഫൈ മത്സരങ്ങൾ കഴിഞ്ഞും യോഗ്യത നേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ആദ്യ റൗണ്ടിൽ യോഗ്യത നേടാത്ത ടീമുകളുടെ ലിസ്റ്റിൽ ഒരു കാലത്ത് വേൾഡ് കപ്പുകളിൽ ചരിത്രം എഴുതിക്കൊണ്ടിരുന്ന, തുടരെ വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ള, എതിരാളികൾക്ക് നേരത്തെ പറഞ്ഞുവിട്ട് പേടി സ്വപ്നം നൽകിയിട്ടുള്ള അതേ വെസ്റ്റ് ഇൻഡീസ് വീണ്ടും പുറത്തായിരിക്കുകയാണ്. 2023 ഏകദിന വേൾഡ് കപ്പിലും വെസ്റ്റ് ഇൻഡീസിന് ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. 2027 ആദ്യ കടമ്പയിൽ അവർക്ക് കയറി കൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത കടമ്പയിൽ ശക്തമായ പോരാട്ടങ്ങളോടുകൂടി അവർ കടന്നു കൂടുമെന്നുള്ളതാണ് പ്രതീക്ഷ. അവരുടെ ആഗ്രഹവും അത് തന്നെയായിരിക്കും. പക്ഷെ എന്ത് പറ്റുന്നു വെസ്റ്റ് ഇൻഡീസ് ടീമിനെന്നുള്ള വലിയൊരു ചോദ്യമാണ്. കാരണം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഒരു കാലഘട്ടത്തിൽ അവർ ശക്തരായിരുന്നു. അതായത് ക്രിക്കറ്റിന്റെ ഒരു തുടക്കകാലത്തിൽ വെസ്റ്റ് ഇൻഡീസിനോളം അപകടകാരികളായിട്ടുള്ള ടീമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടതാണ് T20 ക്രിക്കറ്റിൽ, കുഞ്ഞന്മാരുടെ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ടീം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെല്ലാം. ആ ഒരു ടൈമിൽ തന്നെ ഏകദിന ക്രിക്കറ്റിലും അപകടകാരികളായിട്ടുള്ള ടീമായിരുന്നു. അവരുടേതായ ദിവസങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. എന്തായാലും ആ എളുപ്പമല്ലാത്ത കാര്യത്തിൽ നിന്ന് ബാക്ക് ടു ബാക്ക് പരാജയങ്ങൾ, ടീമിനുള്ളിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ലീഗുകളിൽ, പല T20 ലീഗുകളിലും T10 ലീഗുകളിലും ഒക്കെ സജീവമായിട്ട് കളിക്കുന്ന വമ്പൻ താരങ്ങൾ പലരുണ്ടെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ശക്തരായിട്ടുള്ളൊരു ടീം, ശക്തമായ താരങ്ങളോടുകൂടി ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വേൾഡ് കപ്പിലേക്കൊക്കെ എത്തട്ടെ, വേൾഡ് കപ്പിൽ എത്താൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോയിട്ട് ഓടി വരാം. കൂടച്ചുവാണ് ഇത് റേഡിയോ സിനോയിൽ. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കൂട്ടുകൂടാം.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വീണ് പോയെടുത്തു നിന്ന് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരുന്നവരാണ് യഥാർത്ഥ ഹീറോസ്. വീണ്ടും വീണ്ടും വീണ് പോയാലും തകരാതെ തളരാതെ മുന്നോട്ട് കുതിച്ചുയരാൻ കെൽപ്പുള്ളവരാണ് ഹീറോസ്. അങ്ങനെയാണല്ലോ പൊതുവെ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ളത്, സിനിമയിൽ മാത്രമല്ല ലൈഫിലും. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വീണ് പോയിട്ടുള്ള പലപ്പോഴും വലിയ അവസരങ്ങൾ മുൻപിൽ തുറന്നു വന്നിട്ടുള്ള എന്നാൽ വീണ്ടും അതേപടി തിരികെ പ്രശ്നങ്ങളിലേക്ക് വീണ് പോയിട്ടുള്ള ഒരാളുടെ കരിയറിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. 15 വയസ്സിൽ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ക്രിക്കറ്ററെ, ആ ഒരു ബാലനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 17 വയസ്സിൽ ഇതുപോലെ ഒരു വണ്ടർ കിഡായിട്ട് വന്നിട്ടുള്ള ഒരു താരത്തെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. 17 വയസ്സിൽ IPL അരങ്ങേറ്റം നടത്തി റെക്കോർഡിട്ട ഒരാൾ സർഫറാസ് ഖാൻ. പിന്നാലെ IPL നിന്ന് തന്നെ പുറത്തായി. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് മികവ് കാട്ടിയിട്ടെങ്കിലും ദേശീയ ടീമിന്റെ വാതിലുകൾ ഒന്നും തുറന്നില്ലായിരുന്നു. ഒടുവിൽ ടെസ്റ്റ് ടീമിൽ അവസരം ലഭിച്ചപ്പോൾ അരങ്ങേറ്റ മത്സരത്തിൽ വേഗമേറി അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി. അരങ്ങേറ്റ ടെസ്റ്റിലെ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടുന്ന 4th ഇന്ത്യൻ താരം എന്നീ റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കിയിട്ടും തുടർന്നുള്ള പരമ്പരകളിലേക്ക് പരിഗണിച്ചില്ല. അതായത് നന്നായിട്ട് കളിച്ചാലും അവഗണിക്കപ്പെടുന്നതിന്റെ ലിസ്റ്റിൽ എപ്പോഴും ഒന്നാമതായിരുന്നു സർഫറാസ് ഖാൻ. ഒരു ഇടവേള കഴിഞ്ഞ് ടീമിൽ തിരിച്ചെത്തിയപ്പോൾ സെഞ്ചുറി നേടിയെങ്കിലും വീണ്ടും അവഗണന നേടിട്ടു. ഒടുവിൽ ഏകദേശം 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് 28-കാരനായിട്ടുള്ള സർഫറാസ് ഖാൻ തിരിച്ചെത്തുകയാണ്. പരിക്കേറ്റ ബാറ്ററായിട്ടുള്ള സായി സുദർശന് പകരമാണ് സർഫറാസ് ഖാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. തീർച്ചയായിട്ടും വണ്ടർ കിട്ടെന്ന് പറഞ്ഞ് പിന്നീട് പലപ്പോഴും കരിയറിൽ പല പല അപ്പ് ആൻഡ് ഡൗൺസുകൾ നടത്തിയിട്ടുണ്ട്. IPL പെർഫോമൻസ് മാറ്റിവെച്ചു. IPL എന്ന് പറയുന്ന ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ സർഫറാസ് ഖാൻ എന്ന് പറയുന്ന താരം അദ്ദേഹത്തിന്റെ 100% പൊട്ടൻഷ്യൽ ഒന്നും ഒരിക്കലും ഇതുവരെ കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ, രഞ്ജി ക്രിക്കറ്റിൽ സർഫറാസ് ഖാൻ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, അത്രമാത്രം ഐതിഹാസികമായിട്ടുള്ള പ്രകടനങ്ങൾ സർഫറാസ് പലപ്പോഴായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇത്രമാത്രം പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും പലപ്പോഴും ഇന്ത്യൻ ടീമിലേക്കുള്ള സർഫറാസിന്റെ വാതിലുകൾ അടയാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണമായിട്ട് പറഞ്ഞത് വെയിറ്റ് ആണ്. ഇത്രയും ഭാരമുണ്ട്, ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പക്ഷേ ദാ റീസെന്റ്ലി ആണ് സർഫറാസ് ഖാൻ 17 കിലോ വെയിറ്റ് കുറച്ചത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോം തുടരുമ്പോഴും ദേശീയ ടീമിൽ നിന്ന് ഇടം കിട്ടാത്തതിന്റെ ഏക കാരണം പുള്ളി ഇപ്പം കംപ്ലീറ്റ്ലി വെട്ടിക്കളഞ്ഞു. ഇപ്പം വെയിറ്റും കുറച്ച് സെറ്റായി. പലതരത്തിലുള്ള പരിശീലനമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരികയാണ്. സ്പിന്നർമാരെ ഇത്ര മനോഹരമായി കളിക്കുന്ന ഒരു ടെസ്റ്റ് ബാറ്റർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ്. ഇന്ത്യ ടീമിനെ സംബന്ധിച്ചെടുത്ത് വളരെ ശക്തമായ ഒരു മധ്യനിര ബാറ്ററാണ് സർഫറാസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും വീണെടുത്തുനിന്ന് വീണ്ടും വീണ്ടും ഉയരുന്ന സർഫറാസ് മാജിക് തുടരട്ടെ. ഇന്ത്യൻ ടീമിൽ ഈ ഒരു ശ്രീലങ്കൻ പരമ്പരയിൽ നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞാനങ്ങോട് ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്കോർ ബോർഡിൽ കുറേ കഥകളുമായിട്ട് എത്താം. സ്പോർട്സ് ലോകം എന്നും പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്, വീണെടുത്തുനിന്നും ഉയർന്നു വരുന്ന നായകന്മാരുടെ ഇടമാണിത്. ഒരുപാടൊരുപാട് മനസ്സിനെ തൊടുന്ന കഥകളുള്ളൊരിടമാണ്. സർഫറാസ് ഖാൻ്റെ പോലെ, നേരത്തെ നമ്മൾ മെസ്സീൻ്റെ കഥ പറഞ്ഞതുപോലെ, റൊണാൾഡോവിൻ്റെ കഥ പറഞ്ഞതുപോലെ, ഓരോ കഥകളിലും ജീവൻ്റെ തുടിപ്പുകളുണ്ട്. ഇവിടെ ഞാൻ അച്ചു വരുന്നേ. ടാറ്റാ.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards. Odds.

0: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
1: You're listening to Radio Suno 91.7.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സറൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സറൻസ്
2: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഹോം ഡെലിവറി

0: ലുലുവിനു സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഹായ്, ഞാൻ സലീം കൊടുത്തു.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.
3: ചെന്നൈ ബീറ്റ്സ്.
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കൊള്ളുണ്ട്.

0: വചനങ്ങളിലൂടെ.
1: ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ரேடியோ சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்
2: புக் மார்க்
1: வித் ஆர்ஜே நந்தா.
3: சில புஸ்தகங்கள் நம்ம அங்கே வாய்ச்சு தீர்க்கல்ல செய்ய, நம்ம அவையில் குறே காலம் கூடு கூட்டி அங்கே தாமசிக்கும். നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, അല്ലെങ്കിൽ അറിയാത്ത വഴികൾ, പരിചയമില്ലാത്ത നഗരങ്ങൾ, അങ്ങനെ വായനയിലൂടെ എപ്പോഴൊക്കെയോ നമ്മുടെ സ്വന്തം ആളുകളും ഇടങ്ങളും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു പ്രത്യേകതരം അനുഭവം. ആ പുസ്തകം അങ്ങനെ വായനയ്ക്ക് ശേഷം അടച്ചു വച്ചാൽ പോലും അവരിൽ ചിലർ നമ്മുടെ ഓർമ്മകളിൽ പിന്നെയും ജീവിച്ചുകൊണ്ടേയിരിക്കും. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ അത്തരം ശൈലിയിലാണ് പലപ്പോഴും വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാറുള്ളത്. നമ്മൾ ജീവിക്കാത്ത ചില ജീവിതങ്ങളൊക്കെ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില മനുഷ്യരെ ഒന്ന് അടുത്തറിയാനായിട്ട്, നമ്മുടെ ഇതിനേക്കാളൊക്കെ വളരെയധികം വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട്. ഇന്നെന്തായാലും ബുക്ക്മാർക്കിൽ നമ്മൾ അങ്ങനെയൊരു യാത്രയിലേക്കാണ് പോകുന്നത്. ഒരു നഗരത്തിലൂടെ, ഒരു കാലത്തിലൂടെ, ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ. ഈ നഗരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചരിത്രമുറങ്ങുന്ന, സംസ്കാരമുറങ്ങുന്ന, മാറ്റങ്ങളുടെ, നേട്ടങ്ങളുടെ ഒക്കെ ഒരു വലിയ പട്ടണമാണ്. അവിടേക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എത്തിപ്പെടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായിരുന്നില്ല. പക്ഷേ അങ്ങനെ അവിടെ എത്തി ജീവിതം മാറിമറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതൊരു ഇന്ത്യൻ നഗരവുമാണ്. ഏതാണ് പുസ്തകമെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കേട്ടോ. ആ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മളും അയാളോടൊപ്പം ഇനി നടക്കാനായിട്ട് പോവാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
2: Goa. Visited by thousands of sun-seeking tourists each year from every city. 20% of the land in Goa falls into the beautiful Western Ghats of India. A vast mountain range and treasure house of biodiversity.
0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
3: This is
4: Radio Suno 91.7 FM.
3: Qatar's happiness frequency.
5: Now available on Spotify
4: and
5: Ghana.
6: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000 7124.
8: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
9: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
10: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
11: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
10: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
12: Namaskaram, I'm Surabhi Lakshmi.
13: You're listening to
12: Radio Suno 91.7.
14: Chennai Beats.
15: Tamil. End of the hour.
16: In the art of Podumakulanda.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഈ കൂടുമാറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുക എന്ന് മാത്രമല്ല, നമ്മൾ പരിചയിച്ച അല്ലെങ്കിൽ നമുക്ക് ശീലമുള്ള ഒരു ജീവിതത്തിൽ നിന്നും പരിചയമില്ലാത്ത മറ്റൊരു ലൈഫിലേക്ക് ഒരു തരത്തിലുള്ള ഇറങ്ങിപ്പോക്കൽ കൂടിയാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും തന്നെ അങ്ങനെ ഒരു ചെറിയ കൂടുമാറ്റമൊക്കെ നടത്തി ആ കൂട് കുറെ കൂടി വലുതാക്കാനുള്ള, കുറെ കൂടി ഭംഗിയാക്കാനുള്ള, കുറെ കൂടി മികവുറ്റതാക്കാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നവരാണ്. ഈ കൂടുമാറ്റത്തെ എല്ലാവരും വിളിക്കുന്ന ഒരു പേരാണ് പ്രവാസം. ഈ മാറ്റങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ കൂട് പണിയുന്നതിനിടയിൽ പലരുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്, ഈ ഇപ്പൊ പണിയുന്ന കൂട് വിട്ട് സ്വന്തം കൂട്ടിലേക്ക്, സ്വന്തം ഇടത്തേക്ക് എന്നാണെന്ന് തിരികെ പറക്കാനായിട്ട് പറ്റുക എന്നുള്ളതാ. അങ്ങനെ പ്രതീക്ഷകളോടെ, പ്രതീക്ഷയുടെ അമിത ഭാരത്തോടുകൂടി എന്ന് പറഞ്ഞാലും വലിയ തിരക്കേടൊന്നുമില്ല, അങ്ങനെ ഓരോ വ്യക്തിയും ഓരോ പ്രവാസിയും ഓരോ ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങുന്നിടത്താണ് ശരിക്കും അയാളുടെ സ്റ്റോറി ആരംഭിക്കുന്നത്. അതുവരെയും അവർ ജീവിച്ചിരുന്ന ഒരു സാഹചര്യമോ അതുവരെയും അവർ കണ്ട സ്ട്രഗിൾ ചെയ്തിട്ടുള്ള പ്രതിസന്ധികളോ ഒന്നും ആയിരിക്കില്ല പിന്നീട് അവരുടെ മുന്നിൽ ദാ ഇങ്ങനെ വലിപ്പത്തിൽ വന്ന് നിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറയാനുള്ള കാരണം ഇന്ന് ഞാൻ ബുക്ക്മാർക്കിൽ ചൂസ് ചെയ്തിരിക്കുന്ന പുസ്തകം തന്നെയാണ്. അതിജീവനത്തിന്റെ കഥ പറഞ്ഞ, പ്രതിസന്ധികളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ കഥ പറഞ്ഞ ഒരു നോവൽ. 1965 തന്റെ കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്ത് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്ന അരവിന്ദന്റെ കഥയാണ് ഇന്ന് ബുക്ക്മാർക്കിന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആ പുസ്തകമാണ് ഡൽഹി, എഴുത്തുകാരൻ എം മുകുന്ദൻ. അപ്പോ ബാക്കി കഥ അറിയാനായിട്ട് ഒപ്പം കൂടെ കൂടിക്കോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Bookmark with RJ Nanda.
1: പുതിയൊരു നാട്ടിൽ ആരെയും ഒന്നും അറിയാത്തൊരു നാട്ടിലെത്തുമ്പോ ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ഒരു മുറിയാണ്, പിന്നെ ഒരു ജോലി, പതിയെ പരിചയപ്പെടുന്ന കുറച്ച് മനുഷ്യർ. അതിനിടയിൽ എവിടെയൊക്കെയോ നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയ ലോകം നമ്മൾ അങ്ങനെ പണിതുയർത്തു. ഇന്നലെ വരെ അപരിചിതരായിരുന്ന ഒരു വലിയ തെരുവോ ഒരു വലിയ പട്ടണമോ ഒരു കടയോ ഒരു മുഖമോ ഒക്കെ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഒരു പുതിയ സ്ഥലത്തെ പരിചയിക്കാനായിട്ട് പോകുന്ന വ്യക്തിയാണ് ഡൽഹി എന്ന എം മുകുന്ദന്റെ നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള അരവിന്ദൻ. ഈ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് ഏത് കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച വ്യക്തിയാണെങ്കിൽ പോലും അരവിന്ദന്റെ കണ്ണുകളിലൂടെ മാത്രമേ ഡൽഹി എന്ന നഗരത്തെ നമുക്ക് നോക്കിക്കാണാൻ പറ്റൂ. അതായത് അരവിന്ദന്റെ ഡൽഹി, അരവിന്ദൻ കണ്ട ഡൽഹി, ഇതൊന്നും അല്ലെങ്കിൽ അരവിന്ദൻ ജീവിച്ച ഡൽഹി. അരവിന്ദന്റെ കണ്ണുകളിലൂടെ നമ്മൾ ഡൽഹിയുടെ പല കോണുകളിൽ കൂടി രാത്രി എന്നോ അല്ലെങ്കിൽ പകലെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ലാതെ അയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത്. അരവിന്ദന്റെ അസ്തിത്വം തേടിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് തേടിയുള്ള യാത്രയാണ് ഈ കഥയിലുടനീളം പറയുന്നത്. അതുമാത്രമല്ല, ഡൽഹിയിലേക്ക് പലപ്പോഴായിട്ട് അക്കാലഘട്ടങ്ങളിൽ കുടിയേറിപ്പാർത്ത നമ്മുടെ മലയാളികളുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടും കൂടി ഈ ഒരു നോവലില് നോവലിസ്റ്റ് എടുത്തു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കുടിയേറ്റവും പിന്നീടുണ്ടാവുന്ന അതിജീവനവും ഒന്നും അത്ര എളുപ്പത്തിൽ വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാനസികവും സാമൂഹികവുമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് അങ്ങനെയുള്ള വ്യക്തികളിൽ ഉണ്ടാവുന്നത്. അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോവുക, പുതിയൊരു പരിസ്ഥിതി അതിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കുക, മനസ്സിലും പരിസരത്തും സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ആ ചലഞ്ചിൽ അരവിന്ദൻ ജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കുറച്ച് പാട്ട് വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് വന്നതിന് ശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
1: ദസോര പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: അതിജീവനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വലിയ വലിയ പോരാട്ടങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിവെക്കത്തക്ക രീതിയിൽ, ഒന്ന് മാറ്റി മറിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവുക എന്ന് പറയുന്നതും അതിജീവനത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ എം മുകുന്ദൻ എഴുതിയ ദൽഹി എന്ന നോവലിലെ അരവിന്ദന്റെ ഒരു സർവൈവൽ സ്റ്റോറിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിജീവനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വർഷം 1943. പള്ളൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ രാമുണ്ണി മാസ്റ്ററുടെയും നാരായണി അമ്മയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനായിട്ടാണ് അരവിന്ദൻ ജനിക്കുന്നത്. വളർന്നു വലുതായപ്പോ തന്റെ കുടുംബത്തിന് വേണ്ടി ജോലി തേടി തന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ബാഗിലാക്കി അരവിന്ദൻ അങ്ങനെ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ്. തന്റെ കുടുംബത്തിന്റെ ഒരേ ഒരു ആശ്രയം താനാണെന്നുള്ള തിരിച്ചറിവിന്മേലാണ് അരവിന്ദൻ അങ്ങനെ വണ്ടി കയറുന്നത്. ചിത്രകാരനായിരുന്ന അരവിന്ദൻ അങ്ങനെ ഒരു ഓഫീസില് ക്ലർക്കായിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ അധിക കാലം ആ ഓഫീസ് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ അയാൾക്ക് സാധിക്കുന്നില്ല. തന്റെ മനസ്സിലുള്ളതെല്ലാം ചെയ്യാൻ, തന്റെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോവാനാണ് അപ്പോൾ അരവിന്ദൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് കാരണം ചിത്രരചനയിൽ ലോകമറിയപ്പെടുന്ന ഒരാളാവണമെന്നും അതുപോലെ തന്നെ അവനവന് വേണ്ടി ജീവിക്കണമെന്നുമുള്ള ഒരു ചിന്തയാണ്. മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടാവുന്ന സമയത്ത് ആ തോന്നലിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് അലയുന്ന അരവിന്ദനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ അരവിന്ദൻ ആ നിമിഷം മുതലാണ് ഡൽഹി ജീവിതം ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോ അരവിന്ദന്റെ ബാക്കി കഥ കുറച്ച് പാട്ട് കേട്ട് വന്നിട്ടായാലോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
4: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി 91.7 റേഡിയോസിനും 91.7.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்
2: Bookmark
1: with RJ Nanda.
3: അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അരവിന്ദൻ കണ്ട അല്ലെങ്കിൽ അരവിന്ദൻ പറഞ്ഞ സ്വപ്നം അതായിരുന്നു. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. എം മുകുന്ദന്റെ ഡൽഹി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള അരവിന്ദൻ തന്റെ ജോലി ഉപേക്ഷിച്ച് ഡൽഹിയിലെ ഇടവഴികളിലൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ജീവിതം കയ്പ് നിറഞ്ഞ കുറച്ച് അനുഭവങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വിവരിച്ചു കൊടുക്കുന്നത്. സ്വന്തം പാഷനൊക്കെ മനസ്സിലാക്കി ഇഷ്ടമുള്ള കാര്യങ്ങള് ഇഷ്ടമുള്ള സമയത്ത് ചെയ്തങ്ങ് ജീവിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടേതാ. ഈ ഒരു കാലത്ത് സാധാരണയിൽ സാധാരണയുള്ളൊരു കാര്യമാണ്. പക്ഷേ അരവിന്ദൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അത് അത്രത്തോളം സാധ്യമായിരുന്നില്ല എന്ന് ചിന്തിപ്പിക്കുന്നതാണ് ഈ ഒരു നോവൽ. യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ റെക്കമെൻഡേഷനിൽ കിട്ടിയൊരു ജോലി, അതും തന്റെ മോശം സമയത്ത് കിട്ടിയൊരു ജോലി, ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ ബാധ്യതയും കഷ്ടപ്പാടുമൊക്കെ ഓർത്ത് ഏതൊരു സാധാരണക്കാരനും തുടർന്ന് പോകുന്ന തന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് തുടർന്ന് പോകുന്ന ഒരു ജീവിത രീതി ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അരവിന്ദൻ എന്ത് തന്നെയാണെങ്കിലും തനിക്ക് ലഭിച്ച ജോലി അല്ലെങ്കിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു ജോലി അങ്ങേയറ്റം കൃത്യതയോടുകൂടി മാത്രമാണ് ചെയ്തു പോന്നിരുന്നത്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഒരുപാട് വലിയൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊരല്പം ഡിഫറെന്റ് ആണ്. ശരിക്കും ഈ ഒരു ഫീലായിരുന്നു അരവിന്ദൻ ആഗ്രഹിച്ചിരുന്നത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു ജീവിതം. പക്ഷെ ജീവിതം അരവിന്ദന് തിരഞ്ഞെടുത്ത് കൊടുത്തൊരു വഴി ഒരല്പം വ്യത്യസ്തമായിരുന്നു. പലപ്പോഴും ലൈഫ് അങ്ങനെയാണ്, നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ വെച്ച് തരണം എന്നില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ അരവിന്ദനും അവിടെ മുൻപോട്ട് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ജീവിതം അരവിന്ദന് വേണ്ടി അവിടെ കാത്തുവെച്ചിരുന്നത് അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങളായിരുന്നു. അതെന്താണെന്നും അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും പുസ്തകത്തിലൂടെ യാത്ര ചെയ്തേ മതിയാവും. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
2: Chhattisgarh. The immensely dense forests and a huge tribal population impact the state with a rustic tinge. Home to famous Kosa silk, tribal dance forms, Chitrakoot Falls. Chhattisgarh is an interesting blend of tribes, culture, and nature.
0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
3: Radio Sinem.
4: Radio Sinem.
5: 91.7 FM.
3: Qatar's favorite radio station.
6: Adi, ente birthday celebration enda chelavende?
7: Samsarindu mandi mandi.
8: Oof. ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
10: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
11: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
10: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
11: 6000-7124.
12: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

നിരാശയും ഏകാന്തതയും നഷ്ടപ്രണയവുമെല്ലാം നിറഞ്ഞ അരവിന്ദന്റെ ജീവിതം, എം മുകുന്ദന്റെ ഡൽഹി എന്ന നോവലിലെ അരവിന്ദന്റെ ജീവിതം, അതാണ് ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ ചർച്ചാ വിഷയം. അരവിന്ദനെ കൂടാതെ തന്നെ ജാനകി അല്ലെങ്കിൽ വാസു, ദേവി ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ വായനക്കാരുടെ മനസ്സിൽ പുസ്തക വായനയ്ക്ക് ശേഷം ഒരു നോവായിട്ട് അവശേഷിക്കും. വളരെയധികം സവിശേഷവും അതുപോലെ തന്നെ ലളിതവുമായിട്ടുള്ള ഒരു എഴുത്ത് ശൈലിയാണ് അസിയുഷൻ ലിമുകുന്ദന്റെ ഒരു എഴുത്ത് ശൈലി ഉണ്ടല്ലോ, അതേ രീതി തന്നെയാണ് ഡൽഹി എന്ന് പറയുന്ന നോവലിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അങ്ങനെ ഏതൊരു വായനക്കാരനോടും സംവദിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്ത് ശൈലി ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഡൽഹിയുടെ ആ ഒരു കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം, പ്രത്യേകിച്ചും അരവിന്ദൻ കാണുന്ന, അരവിന്ദനിലൂടെ നാം അറിയുന്ന ഡൽഹിയുടെ ഒരു അന്തരീക്ഷമുണ്ട്, അത് വായനക്കാരിലേക്ക് എത്തുന്നത് വളരെ ഇന്റൻസ് ആയിട്ടാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി എന്ന് പറയുന്ന എം മുകുന്ദന്റെ ഒരു നോവൽ ഡൽഹി എന്ന് പറയുന്ന നഗര വിവരണത്തെക്കാൾ അപ്പുറമായിട്ട് ഒരു വ്യക്തിയുടെ പ്രതിസന്ധികൾ, അവന്റെ അതിജീവനം, അവന്റെ നിലനിൽപ്പ്, അവന്റെ സ്വപ്നങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ബുക്ക് മാർക്കിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: മനസ്സ് നിറയെ ആഗ്രഹങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു തലമുറയുടെ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ എം മുകുന്ദന്റെ ഡൽഹി എന്ന നോവല് വായിക്കണം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഈ ഡൽഹി എന്ന് പറയുന്ന നോവലിനപ്പുറം ഡൽഹി എന്ന് പറയുന്ന നഗരം എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നഗരമാണ്. അത് മാത്രമല്ല, നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നഗരം. കാരണം മലയാളി വായനക്കാർക്ക് ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും എം മുകുന്ദനാണ്. ഡൽഹിയിൽ താമസിച്ചിരുന്ന ഒരുപാട് എഴുത്തുകാർ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഡൽഹിയെ സ്വന്തം ആത്മാവിൽ ഒപ്പിയെടുത്ത് അത് മഷി രൂപേണ അല്ലെങ്കിൽ പുസ്തക രൂപേണ നമ്മളിലേക്ക് എത്തിച്ചത് എം മുകുന്ദനാണ്. ഏകദേശം 40 വർഷക്കാലം എം മുകുന്ദൻ ഡൽഹിയിൽ താമസിച്ച് ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഈ ഒരു നോവലിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പ്രവാസിയാണെന്നുള്ള തോന്നല് അദ്ദേഹത്തിന് അടിക്കടി ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഡൽഹി വിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി താൻ ഡൽഹിക്കാരനാണെന്ന്. അങ്ങനെ വീണ്ടും പ്രവാസിയാണെന്നുള്ള തോന്നലിലൂടെ അങ്ങനെ ജീവിക്കുകയാണെന്ന് പറയുന്നൊരു അനുഭവം. ശരിക്കും നമ്മൾ പ്രവാസികൾ അങ്ങനെയല്ലേ? നമ്മൾ ഏത് നഗരത്തിന്റെ ഭാഗമാവുന്നോ ആ നഗരത്തിന്റെ ഒരു അംശം നമ്മൾ നമ്മുടെ കൂടെ കൂട്ടും. അതിനിപ്പോ ലോകത്തിന്റെ ഏത് കോണിലുള്ള ഇടമാണെങ്കിൽ പോലും

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 600-7124.
2: ും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: തന്റെ ഹൃദയത്തിനൊപ്പം അല്ലെങ്കിൽ തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനായിട്ട് അതിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞ നോവൽ എം മുകുന്ദന്റെ ഡൽഹി. നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ പച്ചയായിട്ടുള്ള ഒരു മുഖം കൂടി തുറന്നു കാണിക്കാൻ ശ്രമിച്ച ഒരു നോവൽ. അതുമാത്രമല്ല, ബുക്ക്മാർക്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത പല ടോപ്പിക്സും ഈ ഒരു നോവലിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് യുഷ്വൽ ഞാൻ പറയുന്ന പോലെ എപ്പോഴെങ്കിലും കൈക്കിട്ടാണെന്നുണ്ടെങ്കിൽ വായിക്കാനായിട്ട് മറക്കണ്ട. പലപ്പോഴൊക്കെ ഒരു റിയാലിറ്റി ചെക്ക്, ഒരു കാലഘട്ടത്തിന്റെ ഒരു റിയാലിറ്റി ചെക്ക് നമുക്ക് നടത്തിയിട്ടെന്ന് വരാം. അപ്പൊ ദാ ഡൽഹിയിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് എനിക്കങ്ങോട്ട് ബൈ പറഞ്ഞു പോവാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ബുക്ക്മാർക്കിൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറച്ചധികം നല്ല പുസ്തക വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഓടി വരുന്നതായിരിക്കും. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കീപ് ലിസ്ണിംഗ് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: brought to you by Attramanakkina Khatteril Assurance Apusidra and Barwa Village Oppam Koodal Branchukal Udan Khatterinte Vivida Bhagangalilekku Ettunnu Call 5500-4998
1: And
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദീഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്.

0: super hit. Music extravaganza.
1: Brought to you by திருமணக்கின் கத்தரில் அசரன்ஸ் அப்போ சித்ரா அண்ட் பர்வா வில்லேஜ் ஒப்பம் கூடுதல் பிரான்ச்சுகൾ உடൻ கத்தரின்റെ விவித பாகங்களிலேக்கு எத்தனும் കോൾ 5500498
2: and ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം കത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
1: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories. Altumama, your complete destination for premium car care. Call 6000-7124. Ningalude vandikku vendathellam orittu kodukkil.
1: Chennai Beats.
4: Tamil, head of the hour.
5: In the art of podumakkolanda.

0: FM
1: கேட்டு கேட்டு கூட்டு கூடாம்
0: சூப்பர் ஹிட்
2: വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 550-4998.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 777-8-0304
4: in association with
5: Badiha Car Accessories. Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: ഇൻ അസോസിയേഷൻ വിത്ത്
5: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: Access.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on Apple Podcast
1: and
0: Google Podcast.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിയ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Dubai. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
3: ഹായ്, ദിസ് ഇസ് ആര്യ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
3: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുക.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അപ്പോസിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊട കീഴിൽ.
4: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടി പൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനാ തുടങ്ങല്ലേ? അപ്പൊ നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പോട്ടിഫൈയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റുമായിട്ടാണ്. നമ്മൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു പ്രൊഫൈൽ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു AI വേൾഡിൽ ഡൗട്ട് അടിക്കാറുണ്ട്, ഇത് റിയൽ പേഴ്സൺ ആണോ അതോ AI ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ സ്പോട്ടിഫൈ അതിന് പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. AI പേഴ്സോണ ബാഡ്ജ് ആണ് ദാ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, വാട്ട് ഈസ് AI പേഴ്സോണ? സംഭവം എന്ന് പറയുന്നത് ഇതൊരു റിയൽ ഹ്യൂമൻ ആർട്ടിസ്റ്റ് അല്ല, AI ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിന്റെ ഐഡന്റിറ്റി ആണ്. അതായത് ഈ പ്രൊഫൈൽ ഫോട്ടോ, ക്യാരക്ടർ, ഐഡന്റിറ്റി ഒക്കെ റിയൽ പേഴ്സണെ പോലെ തോന്നും, ബട്ട് ബിഹൈൻഡ് ദാറ്റ് പേഴ്സണ ഒരു റിയൽ ഹ്യൂമൻ ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ലിസ്ണേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിഫൈ AI പേഴ്സോണ ബാഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു മിഡ് സെപ്റ്റംബർ മുതൽ സെലക്ടഡ് പ്രൊഫൈൽസിൽ ഈ ബാഡ്ജ് ആർട്ടിസ്റ്റിന്റെ പ്രൊഫൈലിലും സെർച്ചിലും അതുപോലെ തന്നെ പ്ലേലിസ്റ്റിലെ ട്രാക്ക് റോസിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാഡ്ജ് സോങ്സ് AI വെച്ച് ഉണ്ടാക്കിയതെന്നല്ല പറയുന്നത്, അതിന് പകരം ആർട്ടിസ്റ്റിന്റെ ഐഡന്റിറ്റി തന്നെ AI ജനറേറ്റഡ് ആണോ എന്നതാണ് ഈ ഒരു ബാഡ്ജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ AI പേഴ്സണ ബാഡ്ജ് ഉണ്ടല്ലോ, സ്പോട്ടിഫൈ ഡിഫോൾട്ട് ആയിട്ട് റെക്കമെൻഡേഷനിൽ പുഷ് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി ആ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് റെക്കമെൻഡേഷനിൽ വരാൻ ചാൻസ് ഉള്ളത്. സോ മൊത്തത്തിൽ നമ്മൾ സ്പോട്ടിഫൈ ഇതാ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലിറ്ററലി നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്നത് സ്പോട്ടിഫൈ AI കോണ്ടന്റ് കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും AI ജനറേറ്റഡ് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ലിസ്ണേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്നത് കുറയ്ക്കാനൂടെ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. തൽക്കാലം എന്താ ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെക് ടോക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഓൺ ദ വേ ആണ്. സ്റ്റേ ട്യൂൺഡ് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

AI സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഒരു അടിപൊളി AI ഏജന്റ് ഉണ്ടായാൽ എങ്ങനെയുണ്ടാവും? നൈസ് ആയിരിക്കില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെറ്റിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. മെറ്റ റീസെന്റ് ഓഗസ്റ്റ് 10 ലോഞ്ച് ചെയ്ത മ്യൂസ് ഗ്ലിമ്മർ ഒരു 30 billion പാരാമീറ്റർ AI മോഡലാണ്. അതാണ് മെറ്റയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. ശരിക്കും ഇതിന്റെ സ്പെഷ്യാലിറ്റി ഡേറ്റാ സെന്റേഴ്സ് ഡിപെൻഡ് ചെയ്യാണ്ട് ലോക്കൽ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. നമ്മുടെ മാക് അല്ലെങ്കിൽ PC ഒരു കൺസ്യൂമർ GPU യൂസ് ചെയ്ത് തന്നെ ഇത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. കോഡിംഗ്, AI ഏജന്റ്സ്, ഫംഗ്ഷൻ കോളിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോർമലി ഇത്രയും വലിയ മോഡൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 55 GB കൂടുതൽ മെമ്മറി വേണം. അതായത് 55 GB+ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ മെറ്റ ഫോർബിറ്റ് കംപ്രഷൻ യൂസ് ചെയ്തിട്ട് മെമ്മറി റിക്വയർമെന്റ് 20 GB താഴെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഓപ്പൺ വെയ്റ്റ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് ഡൗൺലോഡ് ചെയ്ത് മോഡിഫൈ ചെയ്യാനും സ്വന്തം കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാനും പറ്റും. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ AI ക്ലൗഡിൽ മാത്രമല്ല നമ്മുടെ ലാപ്ടോപ്പിലും പവർഫുൾ AI ഏജന്റ്സ് വരുന്ന സമയമാണ്. ടെക്ടോക്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കട്ട വെയിറ്റ് ചെയ്യാണ്. തൽക്കാലം അത് പാട്ടുകൾക്ക് ശേഷം. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്.

0: this frequency. This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, GTA 6 കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് മടുത്തവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ റെഡി ആയിക്കോ. റോക്ക് സ്റ്റാർ ഒരു ബിഗ് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. റോക്ക് സ്റ്റാർ ഗെയിംസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് GTA 6 എക്സ്റ്റെൻഡഡ് ലുക്ക് August 27 വരുമെന്നാണ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ റോക്ക് സ്റ്റാർ നെറ്റ്ഫ്ലിക്സുമായിട്ട് ഫസ്റ്റ് ടൈം കൊളാബറേറ്റ് ചെയ്യുകയാണ്. സോ August 27 നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12:30 നെറ്റ്ഫ്ലിക്സിലായിരിക്കും ആദ്യം വരാൻ പോകുന്ന ഫസ്റ്റ് പ്രീമിയർ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ 6:30 ഇന്ത്യൻ ടൈമില് റോക്ക് സ്റ്റാറിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലില് വെബ്സൈറ്റിലും ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇതിലും എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് റോക്ക് സ്റ്റാർ ഇപ്പോഴും ക്ലിയർ ആക്കിയിട്ടില്ല. സോ ഫാൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം പുതിയ ഗെയിം പ്ലേ, അതുപോലെ തന്നെ വൈസിറ്റി വേൾഡ് എങ്ങനെയായിരിക്കും, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും എന്നാണ് എക്സ്പെക്ടേഷൻസ്. അപ്പൊ എന്താണെങ്കിലും November 16 ആയിരിക്കും GTA 6 റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം GTA എന്ന് പറയുമ്പം അതൊരു ഗെയിം മാത്രമല്ല, നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസിന്റെ ഒരു പാർട്ടാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വൈസിറ്റി ബൈക്ക് ഓടിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ വൈസിറ്റി ടു വെൽക്കം അസ് അഗെയിൻ. പക്ഷേ ദാ ഇപ്പൊ പാട്ടിലോട്ട് പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411-1133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ
4: സിനോ 91.7. കേട്ട് കേട്ട് കേട്ട് കേട്ട്
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താ ആട്ടോ പോതുമാക്കളുണ്ട്.

Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station. ഒരു ഫുൾ ചാർജ് ഫോൺ പിന്നെ ഹാഫ് ഡേ ആകുമ്പോഴത്തേക്ക് അതൊരു 20% ആവാറുണ്ട്. നമ്മളുടെ ഫോണും ഇങ്ങനെ ആവാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും. അതിന്റെ കുറച്ച് ടിപ്സിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണേ. ഫോൺ ബാറ്ററി കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റിംഗ്സ് മാറ്റുന്ന കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം ഔട്ടാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഫോൺ യൂസ് ചെയ്യാതെ സ്ക്രീൻ കുറേ നേരം ഓണായി കിടക്കുന്ന ഒരു സംഭവം. സോ ഒരു 15 അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് പോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് സ്ക്രീൻ ടൈം ഔട്ട് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത്, സ്കാനിങ്, വൈഫൈ സ്കാനിങ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹേ ഗൂഗിൾ അല്ലെങ്കിൽ സിരി പോലെയുള്ള വോയിസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം സെറ്റിംഗ്സിൽ പോയിട്ട്. പിന്നെ വൈബ്രേഷൻ കീബോർഡ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഒക്കെ ഓഫ് ചെയ്യാം, അതൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 5G സ്പീഡ് നമുക്ക് എല്ലാ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബാറ്ററി ലോ ആവുന്ന സമയത്ത് 4G നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡെയിലി ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ചാർജർ ഒക്കെ ഉണ്ടായെന്ന് വരും. പിന്നെ നമ്മുടെ സ്ക്രീൻ ഉണ്ടല്ലോ, 120Hz ഒക്കെ സൂപ്പർ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, സ്ക്രോളിംഗ് ഒക്കെ അടിപൊളി ആയിരിക്കും. പക്ഷേ ബാറ്ററി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 60Hz നമുക്കിത് മാറ്റാൻ പറ്റും. സോ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സമയവും ചാർജർ തപ്പി നടക്കേണ്ട, എമർജൻസി

0: India. Indian Independence Day Special.
1: Radio Suno. 91.7 FM.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ുവിനെ സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
1: You are listening to Radio Suno 91.7.

0: You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's favorite radio station.
2: ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: സത്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ടെസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
5: 6000-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
6: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
7: ആൻഡ് ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
8: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
9: കോൾ 7022-525.
10: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് Scribbles Gulf on Instagram.
11: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா படே.
2: Radio Sonora 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM. Qatar's happiness frequency. എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500 4998.
4: ഹൈ, ഞാൻ ജോജു ജോസ്.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: Know your India.
7: Know your India.
6: Indian Independence Day Special.
8: Dadra and Nagar Haveli and Daman and Diu. It is blessed with cool breeze coming from the Arabian Sea. Tribal, urban, European, and Indian. It's true fusion of cultures.
6: Know your India.
7: Know your India.
6: Indian Independence Day Special.
0: Radio Suno 91.7 FM. Qatar's favorite radio station.
9: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
10: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.
11: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
10: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
12: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
12: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
3: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
2: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
4: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000-7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Know Your India.
3: Know Your India.
2: Indian Independence Day Special.
4: Ladakh. The moment you land on this magical land, you know you are in paradise. Crystal clear water shining under the sun like diamonds. Stars shine the brightest in the sky.
2: Know Your India.
3: Know Your India.
2: Indian Independence Day Special.
1: You are listening to
0: Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
5: ഒരിടവില്ലെന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
8: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
9: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ,
10: ദിഗംബരൻ.
0: You're listening to Radio Sunil
9: 91.7 FM.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Know Your India.
3: Know Your India.
2: Indian Independence Day Special.
4: Lakshadweep, a group of 1,000 islands, is a home for marine museums.
2: Know Your India.
3: Know Your India.
2: Indian Independence Day Special.
5: You are listening to Radio Suno 91.7 FM.
6: 91.7 FM.
7: Qatar's favorite radio station.
8: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
9: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
10: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
11: റേഡിയോ നാടക മത്സരം സീസൺ 4.
10: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
11: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000-7124.
6: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്നൊരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
6: നോ യോർ ഇന്ത്യ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ.
7: ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഡൽഹി, is a beautiful blend of historic past and a vibrant present where all three branches of the government of India are located. The home of the largest spice market in Asia and the tallest minaret in the world, Qutub Minar, is situated in Delhi.
6: Know Your India. Indian Independence Day Special.

0: It's time for Top 10.
1: Hey guys, are you ready for the party? ടോപ് ടെൻ ആണ്. വീക്കെൻഡിങ്ങനെ വൈബായിട്ട് കളറായിട്ട് സെറ്റായിട്ട് അങ്ങനെ പോകുമ്പോഴേക്കും ഒരു കിടുക്കൻ വീക്കെൻഡ് റൗണ്ട് അപ്പ് റാപ്പ് പോയിട്ടാണ് ദേ ഇങ്ങനെ സെറ്റായിട്ടുള്ളത്. ബിക്കോസ് ഇന്നത്തെ പ്ലേലിസ്റ്റിലെ എല്ലാ പാട്ടുകളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കും ഈ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ളത്. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ. അസ്സലാമു അലൈക്കും, സലാം അൻ ദിൽ സേ നമസ്തേ ആൻഡ് പുടൻ വനക്കം ആൻഡ് വെൽക്കം ടു ടോപ് ടെൻ. ഇന്നത്തെ ടോപ്പ് ടെന്നിലെ ദ വെരി ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ടാണ്. ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ ഒരുപാട് സംസാരിക്കപ്പെട്ടൊരു മൂവിയാണ്. എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് നിവിൻ പോളിയുടെ ആ ഒരു മേക്ക് ഓവർ. ആള് ഒരു ഗംഭീര ട്രാൻസ്ഫർമേഷനൊക്കെ നടത്തി നിൽക്കുന്നൊരു പോയിന്റാണ്. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം നിവിൻ പോളിയുടെ ലുക്കിനെയും ആള് പെട്ടെന്ന് തടിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ട്രോളുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായി. അങ്ങനെ ട്രോൾ ചെയ്ത എല്ലാവരുടെയും മുമ്പിലാണ് നിവിൻ പോളി ഇപ്പോൾ സെറ്റായിട്ട് വെയിറ്റൊക്കെ കുറച്ച് നല്ലൊരു ട്രാൻസ്ഫർമേഷനൊക്കെ നടത്തി ലുക്കായിട്ട് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ അപ്ഡേറ്റ്സ് പറയുമ്പോഴേക്കും നിവിൻ പോളിയും മമിതയും ഒന്നിക്കുന്ന ആദ്യത്തെ ഒരു സിനിമയാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലോടുകൂടി നമുക്ക് ഈ ഒരു സിനിമ വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ഗിരീഷ് എ ഡി മൂവിയാണ്. ഈ ഒരു പേര്, ഗിരീഷ് എ ഡി എന്നുള്ളൊരു പേര് നമുക്ക് നൽകുന്നൊരു ഗ്യാരണ്ടിയുണ്ട്. ആ ഒരു ഗ്യാരണ്ടി ഈ ഒരു സിനിമയിലും പ്രതീക്ഷിക്കാം. ഞാൻ ഗിരീഷ് എ ഡി, നിവിൻ പോളി, മമിത ബൈജു, നല്ലൊരു ക്രാഫ്റ്റ് എന്താ പറയുക സെറ്റായിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷയാണ്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഒരു പാട്ട് ഇതിനോടകം തന്നെ റിലീസായിട്ടുണ്ടായത് നമ്മളിപ്പോൾ ഇതേ ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ദ വെരി നെക്സ്റ്റ് ട്രാക്കാണ് കേൾക്കാൻ പോകുന്നത്. സുഹൈൽ കോയാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. വിഷ്ണു വിജയാണ് കോമ്പോസിഷൻ. കപിൽ കപിലൻ പാടിയ പാട്ടാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദേ വരുന്നുണ്ട്. ഇല്ലേ ഇല്ല എന്നുള്ളൊരു പാട്ടാണ്, രസമുള്ളൊരു ട്രാക്കാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നാട്ടുംപുറം അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു വീടിന് ചുറ്റും നടക്കുന്ന ഒരു പാട്ട് പോലെ ഫീൽ ചെയ്യും. രസമുള്ളൊരു ട്രാക്ക് ദേ വരുന്നുണ്ട് ഇന്നത്തെ ടോപ്പ് ടെന്നിലെ ദ വെരി ഫസ്റ്റ് പാട്ടായിട്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 10.

0: 107.7 FM,
1: Qatar's favorite radio station.
2: Know Your India.
3: Know Your India.
2: Indian Independence Day Special.
0: The state with a glorious history, Rajasthan. Land of brave kings, their deeds and their art and architecture. Rajasthan is full of deserts and adventure.
2: Know Your India.
3: Know Your India.
2: Indian Independence Day Special.
4: You are listening to Radio Suno 91.7 FM. 91.7 FM.
5: Qatar's happiness frequency.
4: Radio Suno.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
8: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
9: We're being 91.7 FM. Keep the

0: ബാക്ക് ടു ടോപ് ടെൻ. യു ആർ ലിസണിങ് ടു റേഡിയോ സുനോ. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. വീക്കെൻഡ് നമ്മളിങ്ങനെ മ്യൂസിക്കലി കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ട് ട്രാക്കുകളാണ് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ട്രാക്കുകളാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് പാട്ടുകളും പാടിയിരിക്കുന്നത് നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി വിനീത് ശ്രീനിവാസനാണ്. സോ അതിൽ ആദ്യത്തെ പാട്ട് മോഹമേ എന്നൊരു ട്രാക്കാണ്. നന്ദു കൃഷ്ണ എന്നുള്ളൊരു മ്യൂസീഷ്യനാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിനീത് ശ്രീനിവാസൻ പാടിയ ട്രാക്കാണ്. ഓഫ് കോഴ്സ് യെസ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻ. എനിക്ക് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, പാട്ടിൻ്റെ പാട്ട് അവർ പബ്ലിഷ് ചെയ്ത സമയത്ത് അതിന് താഴെയുള്ള ആ ഒരു ടാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എ മെലഡി ഇൻസ്പയർഡ് ബൈ ലൈഫ് ആൻഡ് മെമ്മറീസ് എന്നുള്ളത്. ജീവിതത്തിൽ നിന്നും മെമ്മറീസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മെലഡി. അത് മാത്രമേ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയാനുള്ളൂ. ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ്. ഈ പാട്ട് നമ്മൾ ആദ്യം കേൾക്കും ആൻഡ് മറ്റൊരു പാട്ടുകൂടെ നമ്മൾ കേൾക്കും. ഒരു കോഇൻസിഡൻസ് എന്ന് വേണം, ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ ടൈം പീരീഡിലായിട്ട് രണ്ട് വിനീത് ശ്രീനിവാസൻ്റെ പാട്ടുകൾ ഇറങ്ങുന്നു. രണ്ടും ഇൻഡിപെൻഡൻറ് ട്രാക്കുകളാണ്. രണ്ടിലും പ്രണയമാണ് പറയുന്നത്. ഈ ഒരു പാട്ട് കണ്ണാടി പോയി എന്നുള്ളൊരു പാട്ടാണ്. അനന്തു രാജീവാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് ശങ്കറാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വിഷ്വലൈസേഷൻ രസമാണ് കേട്ടോ. എ ആണ് വിനീത് ശ്രീനിവാസന്റെ അപ്പിയറൻസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രെയിൻ യാത്രയിൽ തുടങ്ങുന്ന ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ജേണിയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നൊരു പ്രണയം. ദെൻ കുറെ ഇവന്റ്സും ഇൻസിഡൻസും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. രസമുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പാട്ടിന്റെ ഒറിജിനൽ വീഡിയോ, ഇപ്പോൾ ഇതൊരു എ ക്രിയേറ്റഡ് ആണ്, അതിൻ്റെ ഒരു ഒറിജിനൽ വീഡിയോ ഒക്കെ കാണാനുള്ള എന്താ പറയാ ചാൻസ് കിട്ടാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞുകൂടാ, മേ ബി വിനീത് ശ്രീനിവാസനെ ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാട്ട് നമുക്കൊന്ന് റീഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്ത് ഔട്ടായാലോ നോക്കാം. എന്തായാലും ദേ ഈ രണ്ട് ട്രാക്സാണ് നമ്മൾ ദേ കേൾക്കാൻ പോകുന്നത്. രണ്ടും വിനീത് ശ്രീനിവാസൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ പാട്ടുകളാണ്. സ്റ്റേറ്റ് ചെയ്യുന്നത് ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 9.

0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
2: The land of Ashoka, Madhya Pradesh, is the heart of incredible India. Khajuraho, Mandu, and Panchmarhi, the great Sanchi Stupa, is preserved from 3rd century.
0: Know Your India.
1: Know Your India.
0: Indian Independence Day Special.
3: Radio Suno. Radio Suno. 91.7 FM.
4: Qatar's favorite radio station.
5: Favorite radio station.
6: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
7: ദസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
8: Gifting partner, Daiso Japan. You name it, we have it.
7: And
8: Doha Center, shop more, pay less.
7: Old Airport Road, Doha and Alcor.
8: Call 70222525.
7: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
9: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ഇനി നൈസായിട്ട് നമുക്കൊന്ന് ട്രാക്ക് മാറ്റിയാലോ, ഒരു കല്യാണ മോഡിൽ കേൾക്കാൻ പറ്റിയ ഒരു വൈബ് പാട്ടായാലോ. ബാക്ക് ടു ടോപ് 10 ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ദിസ് ഈസ് റേഡിയോ സുനോ വിത്ത് മീ ചിച്ചു. രാജാ കറുപ്പസ്വാമിയുടെ മൂവി ഒരു കോമഡി ഡ്രാമ മൂവി ഇങ്ങനെ ഔട്ട് ആവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലേക്കാണ് ഈ ഒരു മൂവി ഇങ്ങനെ ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൂവിയുടെ പ്ലോട്ട് എനിക്ക് കേട്ടുപിടിക്കും രസമായിട്ട് തോന്നി. ഒരു ഒറ്റ രാത്രി നടക്കുന്ന കുറേ ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ടാണ് ആൻഡ് ഒരു എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കല്യാണം ഒക്കെ ആയിട്ട് കണക്റ്റ് ആയിട്ട് നടക്കുന്ന കുറേ സംഭവങ്ങൾ, അതാണ് ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പാട്ട്, ഇത് വന്ന് വേറെ ലെവൽ ട്രാക്ക്. ബിക്കോസ് ഈ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് ബേസിക്കലി കല്യാണ പാട്ടുകൾ, കല്യാണത്തിൻ്റെ ആ ഒരു വൈബൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ പോയി പാട്ടൊക്കെ കേട്ട് ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് ബാക്കി എല്ലാ ടെൻഷനും മറന്ന് വൈബ് ചെയ്തിട്ട് വരും. സോ അങ്ങനെ ലൈക്ക് ആ ഒരു മോഡിൽ ഒരു കല്യാണത്തിൻ്റെ വൈബിൽ കേൾക്കാൻ പറ്റുന്ന ഒരു കിടുക്കൻ പാട്ടാണ് ഇതേ ഇങ്ങനെ ഔട്ടായിട്ടുള്ളത്. രസമാണ് കേട്ടോ, എനിക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വീക്കെൻഡിൽ ഒരു പക്ഷേ കേൾക്കാൻ പറ്റുന്ന പാട്ടാണ്. അപ്പം ഞാനെടുത്തു ഈ അടുത്തിടയ്ക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെങ്കിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റീകളക്ട് ചെയ്ത് ഈ പാട്ട് വേണമെങ്കിലും ഒന്ന് കേട്ടോ, രസമായിരിക്കും. യെസ്, ഒരു കിഴക്കൻ ട്രാക്ക് ഇതേ അങ്ങനെ വരുന്നുണ്ട്. ഡേറ്റ് ഒക്കെ ഇസ് കമ്മിങ് ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 7.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: You're
7: listening to
6: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: Independence Day special.
1: The crown of Indian land, Jammu and Kashmir, is known for its breathtaking landscapes, often described as Gar Firdaus Barjue Zaminast, Hamiyasto, Hamiyasto, Hamiyasto. If there is a heaven on earth, it's here, it's here, it's here.
0: Know Your India.
2: Know Your India.
0: Indian Independence Day Special.
3: Radio Suno, 91.7 FM.
4: Qatar's favorite radio station.
5: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: You are listening to
6: Radio Suno 91.7 FM, Qatar's favorite radio station.
7: Favorite radio station.
8: ഈ ഒരു ഇൻഡിപെൻഡൻറ് ട്രാക്കിനെ കുറിച്ച് ഞാനിപ്പോൾ എന്താ പറയുക, ബിക്കോസ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മളെ അറിയാതെ അതിങ്ങ് പിടിച്ചിരുത്തും. അങ്ങനെ പിടിച്ചിരുത്തിയ ഒരു പാട്ട്. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് ഇവിടെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. എം എസ് കൃഷ്ണയുടെ ഒരു ട്രാക്കാണ് കേട്ടോ, ഒരു ഇൻഡിപെൻഡൻറ് ട്രാക്കാണ്. ആൻഡ് എന്നമ്മ തൊഴി എന്നാണ് ഈ ഒരു പാട്ട് പറഞ്ഞ് തുടങ്ങുന്നത്, പാടി തുടങ്ങുന്നത്. ഈ പാട്ടും ഈ പാട്ടിൻ്റെ വിഷ്വലൈസേഷനും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം ഓർത്തു ഇതിന് എയാണോ അതോ റിയൽ ആണെന്നുള്ളത്, ബിക്കോസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി, ഒരു ജമന്തി പൂവിൻ്റെ ഒരു പാടത്തിന് നടുവിലിരുന്ന് ഗിറ്റാർ വായിക്കുന്നു, അതാണ് പാട്ടിൻ്റെ സീൻ. രസമുണ്ട്, ആ ഒരു സ്പേസും ആ ഒരു പച്ചപ്പും ആ ഒരു പൂവും ഒക്കെ വരുമ്പോഴേക്കും പാട്ട് ഭയങ്കര കളർഫുള്ളാണ്. ഈ ചില പാട്ടുകൾ കേൾക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളത് കാണുന്നതും. സോ ഇത് ഇന്നേവേ രണ്ട് രീതിയിലും, ഇപ്പോൾ കേൾക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും മനസ്സ് നിറയുന്നൊരു ഫീൽ കിട്ടുന്ന ഒരു ഇൻഡിപെൻഡൻറ് ട്രാക്കാണ് ഈ ഒരു പാട്ട്. അപ്പോൾ ഞാൻ ഓർത്തു വീക്കെൻഡിൽ ഈ ഒരു പാട്ടോട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സന്തോഷമാകും, ഹാപ്പിനെസ് ആണല്ലോ ഏറ്റവും മെയിൻ. അല്ലെങ്കിലും നമ്മളെപ്പോഴും എല്ലാ ദിവസവും ആഘോഷിക്കുന്നത്, എല്ലാ ദിവസവും വിചാരിക്കുന്ന എന്താണ്, സന്തോഷം നിറഞ്ഞ കുറേ കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത്. അങ്ങനെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന വൈബിളൊരു ട്രാക്ക് ഈ വരുന്നുണ്ട്, ഓൺലി ഓൺ റേഡിയോ സുനോ. ചിച്ചുവാണ് ഇതിയോട് ഇങ്ങനെ കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: നമ്പർ 6.

0: It's time for Top 10. Top
1: 10. Back to Top 10. Top 10 in the second hour. നമ്മൾ എത്തുമ്പോൾ രണ്ട് പാട്ടുകളോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ടോപ് ടെനിൽ പൊതുവേ ഞാൻ ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ആഡ് ഓൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണയും ഉണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് പാട്ടുകൾ, രണ്ടും ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പാട്ടാണ്. ആൻഡ് ഈ രണ്ട് പാട്ടുകളിലും നമുക്ക് കോമൺ ആയിട്ട് ഒരാളെ കാണാനും പറ്റും. ബാക്ക് ടു ടോപ് ടെൻ വിത്ത് മേ ചിച്ചു. നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏനടി എന്നുള്ള പാട്ടാണ്, ബൈ ശ്രാവൺ ശ്രീധർ. ആക്ച്വലി ശ്രാവൺ ഒരു വയലിനിസ്റ്റ് ആണ്, മ്യൂസിക് കമ്പോസർ ആണ്, ഒരുപാട് പാട്ടുകൾ ആൾ ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഫെയിമാണ്. അപ്പോൾ ശ്രാവണിന്റെ ഏനടി എന്നുള്ള ഈ ഒരു പാട്ട് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. കാരണം ഈ പാട്ടിന്റെ തുടക്കം തന്നെ ഒരു ബ്രേക്കപ്പാണ്, ഒരു ബായ് പറയാണ്. ബായ് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു താങ്ക്സ് കൂടെ ഉണ്ട്, ബിക്കോസ് നമ്മൾ ഒന്നിച്ച് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് താങ്ക്സ് പറഞ്ഞിട്ടാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. സോ ആ ഒരു ഓഡിയോ ക്ലിപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് പെട്ടുപോകും. പാട്ടുകൂടെ കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു പാട്ടിൻ്റെ യൂണിവേഴ്സിലേക്ക് നമ്മൾ ഉണ്ടാകും. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് നമ്മൾ ദേ അങ്ങനെ കേൾക്കൂട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതേ വയലിനിസ്റ്റ് ശ്രാവൺ തന്നെ വയലിൻ പ്ലേ ചെയ്തിട്ടുള്ള മറ്റൊരു പാട്ടുണ്ട്, പേസാമൽ എന്നുള്ള പാട്ടാണ്. ബൈ സിറി ആൻഡ് അറിയ, SIRI ആൻഡ് ARIA, ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തൊരു ട്രാക്കാണ്. ഈ പേസാമൽ എന്നുള്ള പാട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് ഇന്ത്യ പോപ്പ് ട്രാക്കാണ്. രസമുണ്ട് കേൾക്കാനായിട്ട്, ഫീൽ ഗുഡാണ്. ഒഫ്കോഴ്സ് ഒരിടത്ത് ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നല്ലൊരു പ്രണയം പറയുന്നൊരു പാട്ടാണ്. ആൻഡ് ഇപ്പോഴത്തെ ഈ ഇൻഡിപെൻഡൻറ് പല ട്രാക്കുകളിലെയും പ്രത്യേകത എന്ന് പറയുന്നത്, വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ ഒരുപാട് ഫണ്ടിങ്ങോ ബഡ്ജറ്റോ ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് നല്ലൊരു സപ്പോർട്ടും ബാക്കപ്പും ഒക്കെ കിട്ടുന്നുണ്ട്. സോ രസമുള്ള രണ്ട് പാട്ടുകളാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ്ട് തമിഴ് ഇൻഡിപെൻഡൻറ് ട്രാക്സ് ആണ്, രസമുണ്ട്, ഫീൽ ഗുഡ് ആണ്.
0: നമ്പർ 5.
2: ഹായ്, ഐ തിങ്ക് ദിസ് മൈറ്റ് ബി ദി ലാസ്റ്റ് ടൈം ഐ റീച്ച് ഔട്ട്. ബട്ട് ബിഫോർ ഐ ഗോ, I just want to say thank you for the good days, bad days, for every memory, big, small, for all the moments when we wanted time to stand.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunu.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: നമസ്കാരം, ഞാൻ
5: താജ് വടകര.
4: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ടോപ് ടെൻ ചിറ്റുമാണ് ദൈവം ഇങ്ങനെ കൂടെയുള്ളത്. ആൻഡ് ഇനി നമ്മൾ ടോപ് ടെന്നിൽ രണ്ട് പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഒരേ സ്റ്റാറിന്റെ പാട്ടാണ്, പക്ഷേ രണ്ട് ലാംഗ്വേജിലായിട്ടാണ്. ഒന്നൊരു മലയാളം ട്രാക്കാണ്, ഒന്നൊരു തമിഴ് പാട്ടാണ്. ഈ ഒരു സമയത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, നടിയുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, എല്ലാവർക്കും ഇഷ്ടമാണ്. വേറെ ആരെ കുറിച്ചല്ല, മമിതയെ കുറിച്ചാണ് പറയുന്നത്. മമിത ആക്ച്വലി ഇപ്പോൾ കുറേയധികം, അതായത് എനിക്കൊന്ന് കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഈ പീക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ജനനായകൻ ദളപതി വിജയുടെ മൂവി, വിജയുടെ അവസാനത്തെ മൂവിയാണ് ആ ഒരു സിനിമയുടെ ഭാഗമാവുക. അതും ലൈക്ക് എന്താ പറയുക, സാക്ഷി വിജയുടെ മകളുടെ പോലത്തെ ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ട്രെൻഡിങ് ആണ്. ആൻഡ് ഇതേ സമയത്ത് തന്നെ സൂര്യയുടെ കൂടെ അടുത്തൊരു മൂവി വരുന്നു. ആൻഡ് ഇപ്പം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഗിരീഷ് ഷെട്ടിയുടെ അടുത്തൊരു സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട, വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകളും മമിതയുടെ തന്നെ രണ്ട് പാട്ടുകളാണ്. അതിൽ ആദ്യത്തേത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ടാണ്. മമിത ആൻഡ് നിവിൻ പോളി രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളത് ആ ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷെട്ടി. തണ്ണീർമത്തിന്റെ ദിനങ്ങൾക്കും സൂപ്പർ ഷെറിനെ പ്രേമലുവിനും ആയം കാതലിന് ശേഷം അടുത്തൊരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ് വിച്ച് ഈസ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നല്ലൊരു സിനിമയാവട്ടെ, നല്ല റിവ്യൂസും റെസ്പോൺസും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു സിനിമയിൽ വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത് നമ്മൾ എം ജി ശിവകുമാരേട്ടൻ പാടിയ പാട്ടാണ്. വിനായക് ശശികുമാറാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് മാന്ത്രികം എന്നുള്ള മാജിക്കൽ ട്രാക്ക് നമ്മൾ കേൾക്കും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇനി ആഘോഷിക്കപ്പെടാൻ പോകുന്നൊരു സിനിമയാണ് സൂര്യയുടെ വിശ്വനാഥൻ സൺസ് എന്നുള്ളൊരു മൂവി. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ സെക്കൻഡ് വീക്കിലേക്കാണ്, ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൂവി തന്നെ ഒരു 40 വയസ്സും 20 വയസ്സും ആ ഒരു 20 വയസ്സിൻ്റെ ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഏജ് ഗ്യാപ്പ് വരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു അഫെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും രസമുള്ളൊരു മൂവി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്ടർ വെങ്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ സൂര്യയുടെ നമ്മുടെ ഗജനി മൂവി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പ്ലോട്ടൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മമിതയുടെ പ്രത്യേകത, ആളൊരു സിംഗിൾ ഷോട്ട് ആക്ട്രസ്സാണ്. പല ഷോട്ടുകളും പല സീൻസും ഒറ്റ ഷോട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയിൽ, അതായത് വിശ്വനാഥൻ സൺസ് മൂവിയിൽ, സൂര്യയും മമിതയും ഡാൻസ് കളിച്ച് അടിപൊളിയാക്കിയൊരു പാട്ടുണ്ട്, ദാറ്റ് വെഡിങ് സോങ് ആണ് നമ്മളതേ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാട്ടുകൾ നമ്മൾ കേൾക്കും. ഒന്ന് മാന്ത്രികം എന്നുള്ള പാട്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ വിശ്വനാഥൻ സൺസ് മൂവിയിലെ ദാറ്റ് വെഡിങ് സോങ്. രണ്ടും മമിതയുടെ പാട്ടുകൾ. സ്റ്റേ ട്യൂൻഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 4. Mandrigam, Mandrigam, Mandrigam. Vaakugal, cheedigal, yandrigam.

0: ലൈവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

വീക്കെൻഡ് വൈബ് ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുമ്പോഴേക്കും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഈ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ സിനിമകളിലെ ഒരു സിനിമ, ആ സിനിമയിലെ പാട്ടാണ്. ഈ മൂവിയുടെ പേര് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ എം ഗെയിം എന്നുള്ളതാണ് മൂവി. യെസ്, ദുൽഖറിന്റെ മൂവിയാണ്. നമ്മുടെ ഖലീഫ രാജുവേട്ടന്റെ ഖലീഫ മൂവിയുമായിട്ട് ക്ലാഷ് റിലീസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിലേക്ക്. അപ്പൊ എന്തായാലും സിനിമ അടിപൊളിയാവട്ടെ. സോ ഐ എം ഗെയിമിലെ പാട്ടാണ് നമ്മൾ ഇതിനെ കേൾക്കാൻ പോകുന്നത്. ഖലീഫയിലൊരു പാട്ട് ഇതിനു മുമ്പ് വന്നിട്ട് അസലായവിളെ എന്നുള്ളൊരു പാട്ട് വന്ന് ഓൾറെഡി ഒരു ഓളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മോഡ് പിടിച്ചുകൊണ്ട് ഐ എം ഗെയിമിലൊരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് പാട്ടാണ് ഇങ്ങനെ ഔട്ടായിട്ടുള്ളത്. മഴവില്ലായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അല്ലെങ്കിലും ദുൽഖറിന്റെ റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും എല്ലാം നമുക്കൊരു ഒരു രസമുള്ള ഫീൽ ഗുഡ് മോഡ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഐ എം ഗെയിമിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓക്കെ അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ് എന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ മലയാള സിനിമകളൊക്കെയും ആൻഡ് സിനിമകളിലൊക്കെ ഗ്ലിംസ് ഒക്കെ വരുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റിലേക്ക് സിനിമകൾ എത്തുമ്പോൾ നമുക്ക് സന്തോഷമാകും, മേക്കേഴ്സിന് സന്തോഷമായിരിക്കും, എല്ലാവരും ഹാപ്പിയായിട്ട് മടങ്ങും. എന്തായാലും മൈൻഡ് ഗെയിമും അടിപൊളിയാവട്ടെ, സെറ്റ് ആവട്ടെ എന്ന് പറയുന്നു. നേരെ പോകുന്നത് ഈ ഒരു പാട്ടിലേക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നുണ്ട്. സെറ്റാവട്ടെ, കളറാവട്ടെ, വിത്ത് മീ ചിച്ചു കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 2.

0: Radio Suno 91.7 FM.
1: സോഷ്യൽ മീഡിയയിലെ ചില വീഡിയോസ് ഒക്കെ നൈസാണ് കേട്ടോ. ചിലപ്പോൾ അത് ആദ്യം കാണുമ്പോഴേക്കും നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീവാച്ച് ചെയ്യും. ടോപ്പ് 10 ആണ്, ചിച്ചു ആണ്, ഇതിങ്ങനെ കൂടെ ഉള്ളത്. വീക്കെൻഡ് വൈബ് ആയിട്ട് കളറായിട്ട് സെറ്റായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഫഹദ് ഫാസിലിന്റെ ചില വീഡിയോസ് ആണ്. റീസെന്റ് ആയിട്ട് മൂവി പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ആൾ വന്നതും ആളുടെ എക്സ്പ്രഷൻസും ഡാൻസും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ്. ഷെയർ ചെയ്ത് വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ മൂവിയിലെ ഒരു പാട്ടാണ് നമ്മളിതേ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടാണ് ഇന്നത്തെ നമ്മുടെ വൈൻഡ് ട്രാക്ക് കേൾക്കാൻ പറ്റിയ വൈബുള്ള ഒരു പാട്ടാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫഹദ് ഫാസിൽ ഇപ്പോൾ ഇന്നേ വേ ട്രെൻഡിങ് ആണ് ഒ ടി ടിയിലും അല്ലാതെയും. അതായത് ഇതേ മുരളി മൂവി ഇങ്ങനെ ഒ ടി ടിയിൽ റിലീസായപ്പോഴേക്കും അതിനകത്ത് ഫഹദ് ഫാസിലിൻ്റെ ഒരു എൻട്രി ഉണ്ട്. പക്ഷേ അതിൽ ഇല്ലുമിനാറ്റി പാട്ടിലാണ് ആൾ എൻട്രി ചെയ്യുന്നത്. അത് വേറെ ലെവൽ മാസ് കിഡിലോസ്കി ആയിട്ട് വരുന്നു. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ഓറ ചിലപ്പോൾ ഓൺ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തായാലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഫഹദ് ഫാസിലിൻ്റെ പാട്ടാണ്. ഈ ഒരു പാട്ടാണ് ഇന്നത്തെ ടോപ്പ് 10-ലെ ദ വെരി ലാസ്റ്റ് ട്രാക്ക്, വൈൻഡ് പാട്ടും കേക്ക് വാക്ക് ദേ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു പാട്ട് വൈബാവട്ടെ കളറാവട്ടെ, ഈ ഒരു പാട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ ടോപ്പ് 10 അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ, എല്ലാവർക്കും ഒരു കളറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീക്കെൻഡ് വിഷയമാണ്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഒരു വീക്കെൻഡ് കഴിഞ്ഞതേ അടുത്തിപ്പോൾ വീക്കെൻഡ് കഴിയാറായിട്ടുണ്ട്. എത്ര വേഗത്തിലാണ് സമയമൊക്കെ ഇങ്ങനെ പോണതല്ലേ. അതാണ് സമയം വളരെ വേഗത്തിൽ പോകും, നമ്മൾ അതിനനുസരിച്ച് സെറ്റായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പോകണം എന്ന് മാത്രം. ഓക്കെ തന്നെ, എല്ലാവർക്കും ഒരു കിടുക്കൻ ഈവനിങ് വിഷ് ചെയ്യുന്നു, കിടുക്കൻ വീക്കെൻഡ് വൈൻഡപ്പ് വിഷ് ചെയ്യുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം കൽക്കിലി ശുക്രിയ, നാളേക്ക് വണക്കം, ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. നമ്പർ 1.

0: रेडियो सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन फेवरेट रेडियो स्टेशन
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട് റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ് പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ് ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ
3: Joy Alukas 917 Evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
4: and
7: Marza Hypermarket be fresh be you visit your nearest store today

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹായ് എവരിവൺ, ജ്യോത്സ്ന ഹിയർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.

कभी। रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।